0: സമീപിക്കുന്നുണ്ടായിരുന്നു. പൊളിച്ചെഴുത്തിനേക്കാൾ ലാഭം മേൽച്ചാർത്താണെന്ന് വേലുമ്മാനും നമ്പിടിക്കും ബോധ്യമായിക്കൊണ്ടുവരികയാണ്. പല കുടുംബങ്ങളും ചട്ടിയും കലവും വാരി കെട്ടുകെട്ടി. വേലുമ്മാൻ തടിച്ചു കൊഴുക്കാനും തുടങ്ങി. ഇതിനിടയിൽ നമ്പിടിയോട് ഒരു പറമ്പ് ചാർത്തി വാങ്ങി. ഒന്നാന്തരം ഒരു പുരയും തീർപ്പിച്ചു. ആ നാലുകെട്ട് പുരയ്ക്ക് ഒരു കഷ്ണം മരമോ ഒരു കല്ലോ മൂപ്പര് കാശു കൊടുത്തു വാങ്ങിയിട്ടില്ല. എല്ലാം സംഭാവന. വേലുനായരങ്ങ് നന്നാവട്ടെ എന്ന് നാട്ടുകാർ കരുതിയാൽ അദ്ദേഹം എന്തു ചെയ്യും? ഒരു മൂത്ത പെങ്ങളും മൂന്ന് മരുമക്കളുമേ ഉണ്ടായിരുന്നുള്ളൂ. പെങ്ങൾ ഒരു രോഗിണിയായി കഴിഞ്ഞിരുന്നു. രണ്ടു മരുമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ സ്ത്രീയായ മാധവിയമ്മയെ രാമൻ മാസ്റ്റർക്ക് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ വേലുനായർ കൈ തട്ടിക്കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹാവു, ഭാരമൊക്കെ കഴിഞ്ഞു. അക്കൊല്ലം അദ്ദേഹം ഒരു നാല് ഉരുൾ മോതിരമുണ്ടാക്കി കൈവിരലുകളിൽ അണിയുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്നത് ഒരു മകനാണ്, പഴക്കം ചെന്ന ഒരു ഇലയട പോലെ വിറങ്ങലിച്ച ഒരു ചെറുക്കൻ. അവനെ വേലുനായർ അടിച്ചു പുറത്താക്കി. പോടാ, വല്ല ദിക്കിലും പോയി നാല് കാശുണ്ടാക്കാൻ നോക്ക്, തിന്നാൻ വായും കാട്ടി നിന്നാൽ പറ്റില്ല. അവൻ എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ് ഒടുവിൽ കുളമ്പിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ ശുദ്ധമാക്കിയതിനു ശേഷമാണ് അങ്ങോര് വസ്തുവകകൾ സമ്പാദിക്കാൻ ആരംഭിച്ചത്. കുറേ സമ്പാദിച്ചിട്ടുമുണ്ട്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിനും വിവരങ്ങൾ അറിയാനും മറ്റു സേവനങ്ങൾക്കുമായി ഒന്നിലധികം ആപ്പുകൾ വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൗൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.
3: ആകാശവാണി. സ്മൃതി മധുരം. സ്മൃതി മധുരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. പുഴകളെ സ്ത്രീയോടുപമിച്ച് ഗാനരചന നടത്തിയ കാവ്യകാരന്മാർ നമുക്കുണ്ട്. സ്ത്രീകളുടെ സ്വഭാവത്തിലെ ലാളിത്യവും ശക്തിയും സൗന്ദര്യവും പുഴകൾക്കുമുണ്ടെന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ കവികൾ. ഇന്നത്തെ സ്മൃതി മധുരത്തിൽ പുഴയെ സ്ത്രീയോടുപമിച്ച് മാപ്പിളപ്പാട്ട് ശൈലിയിൽ ആലപിക്കപ്പെട്ട രണ്ട് ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മരം എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും മാധുരിയും പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: BR പ്രസാദ് വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: പുഴയെ സ്ത്രീയോടുപമിച്ച് മാപ്പിളപ്പാട്ട് ശൈലിയിൽ ആലപിക്കപ്പെട്ട രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ശ്രീകാവ്യ സംസാരിക്കുന്നു.
3: നാഡീശുദ്ധി പ്രാണായാമം. നാഡി എന്നാൽ ചാനൽ എന്നർത്ഥം. ശുദ്ധി എന്നാൽ ശുദ്ധിയാക്കൽ. പലതരത്തിലുള്ള വിഷമയമായ അഴുക്കുകൾ കൊണ്ട് നമ്മുടെ നാഡികൾ അശുദ്ധമായി പോകുന്നു. ഇതിനെ ശുദ്ധീകരിക്കുകയാണ് ഈ പ്രാണായാമം ചെയ്യുന്നത്. സൂര്യനാഡി അല്ലെങ്കിൽ സിമ്പതാറ്റിക് നെർവ് സിസ്റ്റം വലത് മൂക്കിനെയും ചന്ദ്രനാഡി പാരാസിമ്പതാറ്റിക് നെർവ് സിസ്റ്റം ഇടത് മൂക്കിനെയും പ്രതിനിധാനം ചെയ്യുന്നു. മാനസിക പിരിമുറുക്കം കൊണ്ടും മാനസിക ശാരീരിക ആഘാതം കൊണ്ടും ഇതിന്റെ പ്രവർത്തനത്തിന് ഏറ്റക്കുറിച്ചിൽ വരാം. ആരോഗ്യകരമല്ലാത്ത ജീവിത രീതി നാഡികൾക്ക് തടസ്സങ്ങളുണ്ടാക്കുന്നു. നാഡിശുദ്ധി പ്രാണായാമ ഈ ഏറ്റക്കുറിച്ചിലുകളെ തുലനാവസ്ഥയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നു. ഈ നാഡിശുദ്ധി പ്രാണായാമയെ അനുലോമ വിലോമ പ്രാണായാമ എന്നും പറയപ്പെടാറുണ്ട്. ചെയ്യേണ്ട വിധം: നട്ടെല്ല് നിവർന്നിരുന്ന് വലതു കൈത്തലം മുഖത്തിനു നേരെ കൊണ്ടുവരണം. ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെക്കണം. വലത് പെരുവിരൽ കൊണ്ട് വലതു നാസികയെ അടച്ചുകൊണ്ട് ഇടത് നാസികയിലൂടെ ദീർഘമായ ശ്വാസം എടുക്കണം. മൂത്രവിരലും ചെറുവിരലും ഉപയോഗിച്ച് ഇടത് നാസികയെ അടച്ച ശേഷം വലത് നാസികയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. ശേഷം ഇതേ വലത് നാസികയിലൂടെ ശ്വാസം വീണ്ടും ഉള്ളിലേക്കെടുത്ത ശേഷം ഇടത് നാസിക തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. ഇടത് മൂക്കിൽ തുടങ്ങി ഇടത് മൂക്കിൽ അവസാനിക്കുന്നതാണ് ഒരു നാഡിശുദ്ധി പ്രാണായാമ. ഇങ്ങനെയൊരു 10 തവണയെങ്കിലും ഒരു ദിവസം ചെയ്യാം. നാഡിശുദ്ധി പ്രാണായാമ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ: ഇത് നാഡികളെയും പേശികളെയും തമ്മിലുള്ള ഏകോപനം, രക്തചംക്രമണം എന്നിവ മെച്ചപ്പെടുത്തുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ശരീരവേദന ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഈ മന്ദഗതിയിലുള്ള ശ്വസന രീതി രക്തക്കുഴലുകൾക്ക് വിശ്രമമേകുവാനും വിശാലമാക്കുവാനും കാരണമാകുന്നു. അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു. സ്ഥിരമായ പരിശീലനം അമിതമായ ആശങ്കകൾ തടയുവാനും സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു. സകല നാഡികളെയും ശുദ്ധീകരിക്കുവാൻ ഈ പ്രാണായാമ പതിവായി പരിശീലിക്കാം.
2: നാഡീശുദ്ധി പ്രാണായാമത്തിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ശ്രീകാവ്യ.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മനസ വാച കർമ്മണ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ഒരു ഗാനം കൂടി കേൾക്കാം. മധുവിധു എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾ, ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ സമരപരീക്ഷണ വേദിയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ നമ്മൾ. ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരു നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹ സമരം നടക്കുകയും പിന്നീട് ജനറൽ സ്മട്സിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു സന്ധി പ്രകാരം സത്യാഗ്രഹ സമരം പിൻവലിക്കുകയും ചെയ്തു. സന്ധിയുടെ ഭാഗമായി എല്ലാ ഇന്ത്യക്കാരും ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തുവെങ്കിലും നിയമം പൂർണ്ണമായും പിൻവലിക്കാൻ ഭരണകൂടം വിസമ്മതിച്ചു. തുടർന്നുള്ള വിവരങ്ങൾ ഗാന്ധിജി ഇങ്ങനെ കുറിക്കുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ കച്ചാലിയയുടെ യൂറോപ്യന്മാരായ ചില പലിശക്കാർ അദ്ദേഹത്തെ ഒരു കുടുക്കിൽപ്പെടുത്തി. ഇന്ത്യക്കാരായ ധാരാളം കച്ചവടക്കാർ തങ്ങളുടെ കച്ചവടത്തിന് അത്തരത്തിൽ യൂറോപ്യൻ കമ്പനികളെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഈ കമ്പനികൾ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സമ്മാനങ്ങൾ ഓരോരുത്തരുടെയും സ്വന്തം ജാമ്യത്തിൽ കടം കൊടുക്കുന്നു. യൂറോപ്യന്മാർ ഇന്ത്യൻ കച്ചവടക്കാരെ ഇത്രയേറെ വിശ്വസിക്കുന്നുവെന്നത് ഇന്ത്യൻ കച്ചവടത്തിൻ്റെ സാമാന്യമായ സത്യസന്ധതയ്ക്ക് ഒന്നാന്തരം തെളിവാണ്. കച്ചാലിയ ഇങ്ങനെ പലതരം യൂറോപ്യൻ കമ്പനികൾക്കും വലിയ സംഖ്യകൾ കൊടുക്കാനുണ്ടായിരുന്നു. അവയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗവൺമെന്റിനാൽ പ്രേരിതമായി ഉടനെ തന്നെ കടം വീട്ടുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ കമ്പനികൾ കച്ചാലിയയെ അറിയിച്ചു. അദ്ദേഹം സത്യാഗ്രഹ സമരം വിട്ടുപോരുകയാണ് എങ്കിൽ പണം ഉടനെ അടയ്ക്കേണ്ടതില്ല എന്നും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് അദ്ദേഹത്തെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്തേക്കാൻ ഇടയുള്ളതിനാൽ തങ്ങളുടെ പണം നഷ്ടപ്പെടുന്നുവെന്ന് തങ്ങൾ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഉടനെ സംഖ്യ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നും കമ്പനികൾ അദ്ദേഹത്തെ അറിയിച്ചു. താൻ ഇന്ത്യൻ സമരത്തിൽ പങ്കുകൊള്ളുന്നത് തൻ്റെ സ്വന്തം കാര്യമാണെന്നും അതിന് തൻ്റെ കച്ചവടവുമായി ഒരു ബന്ധവുമില്ല എന്നും കച്ചാലിയ സധൈര്യം മറുപടി പറഞ്ഞു. കമ്പനികൾ

കിട്ടാനുള്ള കടങ്ങളും അവരുടെ അധീനതയിലുമാകും. അതുകൊണ്ട് തനിക്ക് പണം കടം തന്നിട്ടുള്ളവർ മുമ്പത്തെ പോലെ തന്നെ തന്നെ വിശ്വസിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് വളരെ ന്യായമായ ഒരു വാദമാണ്. കച്ചാലിയയുടെ സ്ഥൈര്യം കമ്പനികൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാനുള്ള മറ്റൊരു കാരണവുമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ കമ്പനികൾക്ക് ഇതൊന്നും ബോധ്യമായില്ല. ഉറങ്ങുന്നവനെ നമുക്കുണർത്താം, എന്നാൽ ഉണർന്നു കിടന്ന് ഉറങ്ങുകയാണ് എന്ന് നടിക്കുന്നവനെ ഉണർത്തുക വയ്യ. ഇതായിരുന്നു യൂറോപ്യന്മാരുടെ സ്ഥിതി. 1909 ജനുവരി 22 എന്റെ ആപ്പീസിൽ വെച്ച് പലിശക്കാരുടെ ഒരു യോഗം കൂടി. അവർ കച്ചാലിയയ്ക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ നോക്കുന്നത് കേവലം രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടുകൂടിയാണെന്നും അത് കച്ചവടക്കാർക്ക് തീരെ ഉചിതമല്ലെന്നും ഞാൻ അവരോട് സ്പഷ്ടമായി പറഞ്ഞു. എന്റെ ഈ അഭിപ്രായം അവരെ ശുണ്ഠി പിടിപ്പിച്ചു. കച്ചാലിയ സേത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കാണിച്ച് അവർക്ക് ഒരു ചില്ലറയും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു. മാത്രമല്ല, മറ്റാർക്കെങ്കിലും വിൽക്കണമെന്ന് യൂറോപ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്റെ സാമാനങ്ങളും കണക്കിൻപടി കിട്ടാനുള്ള കടങ്ങളും വിട്ടുകൊടുക്കാൻ കച്ചാലിയ സന്നദ്ധനുമായിരുന്നു. ഇതവർക്ക് സ്വീകാര്യമായി തോന്നുന്നില്ല എങ്കിൽ കച്ചാലിയയുടെ കടയിലെ സാധനങ്ങൾ വാങ്ങിയ വിലയ്ക്ക് അവർക്കെടുക്കാം. എന്നിട്ടും അവർക്ക് കിട്ടാനുള്ള സംഖ്യ ബാക്കി വരികയാണ് എങ്കിൽ അതിന് അദ്ദേഹത്തിന് കിട്ടാനുള്ള കടങ്ങളിൽ നിന്നും വേണമെങ്കിലും എടുക്കാം. ഈ ഏർപ്പാടിനോട് യോജിച്ചാൽ യൂറോപ്യൻ കച്ചവടക്കാർക്ക് ഒരു ഛേദവും വരാനില്ലെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിനു മുമ്പും ബുദ്ധിമുട്ടിക്കപ്പെട്ടവരായിട്ടുള്ള എന്റെ ചില കക്ഷികളുടെ പലിശക്കാരുമായി ഞാനിങ്ങനെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ കച്ചവടക്കാർ നീതിയെയല്ല ആരാഞ്ഞത്. അവർ കച്ചാലിയയെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമിച്ചത്. കച്ചാലിയ സമ്മർദ്ദപ്പെടുകയില്ല. കോടതിയിൽ അദ്ദേഹത്തെ ഇൻസോൾവെന്റ് ആക്കാൻ നടപടികൾ ആരംഭിച്ചു. കടത്തിലായിരുന്നിട്ടും ധാരാളം സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തെ ഇൻസോൾവെന്റ് എന്ന് പ്രഖ്യാപിച്ചു. ഇൻസോൾവെന്റ് എന്ന ഈ അവസ്ഥ അദ്ദേഹത്തിന് കളങ്കമാകുന്നതിന് പകരം അഭിമാനകരമായി. ഇത് ഇന്ത്യക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധൈര്യത്തെയും സ്ഥൈര്യത്തെയും എല്ലാവരും അനുമോദിച്ചു. ധാരാളിത്തം എങ്ങനെയാണ് ധാരാളിത്തമല്ലാതാകുന്നതെന്നും അതെങ്ങനെ ഒരു അപമാനമാകാതെ മാന്യതയും അലങ്കാരമായി തീരുന്നുവെന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുക വയ്യ. പക്ഷേ കച്ചാലിയയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. പല കച്ചവടക്കാരും ഈ ധാരാളിത്തത്തെ ഭയന്ന് കരിനിയമത്തിന് കീഴടങ്ങിയിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ കച്ചാലിയയ്ക്ക് ഇൻസോൾവെന്റ് ആകാതിരിക്കാമായിരുന്നു. പക്ഷേ സമരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു പോയില്ല. ഈ വിഷമഘട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ തന്നെ സസന്തോഷം സഹായിക്കുമായിരുന്ന അസംഖ്യം ഇന്ത്യൻ സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയിട്ട് ഇൻസോൾവെന്റ് ആകാതിരിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നു. പക്ഷേ ഇത്തരം വിദ്യകൾ കൊണ്ട് തന്റെ കച്ചവടത്തെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് യുക്തമായി തോന്നിയില്ല. എന്നെങ്കിലും പിടിച്ചു ജയിലിലടയ്ക്കും എന്ന ആപത്തിന് മറ്റു സത്യാഗ്രഹികളോടൊപ്പം അദ്ദേഹവും പാത്രമായിരുന്നു. തന്നിമിത്തം യൂറോപ്യൻ കടക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരു സഹോദര സത്യാഗ്രഹിയിൽ നിന്ന് കടം വാങ്ങുക എന്നത് അദ്ദേഹത്തിന് ഉചിതമല്ല തന്നെ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഈ കരിനിയമത്തിന് കീഴടങ്ങിയവരുണ്ട്. അവരുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. അവരിൽ ഒന്നോ രണ്ടോ പേർ സഹായിക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അവരുടെ ആ ഉപകാരത്തെ സ്വീകരിക്കുന്നത് ആ ദുഷ്ടനിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതിൽ വിവേകമുണ്ടെന്ന് സമ്മതിക്കുന്നതിനോട് സമമായിരിക്കും. തന്നിമിത്തം അവരുടെ സഹായത്തെ നിരസിക്കാൻ ഞങ്ങൾ തീർച്ചപ്പെടുത്തി. മാത്രമല്ല, താൻ ഇൻസോൾവെന്റ് ആണെന്ന് പരസ്യമാക്കുവാൻ കച്ചാലിയെ സമ്മതിക്കുകയാണ് എങ്കിൽ ആ ഇൻസോൾവെൻസി മറ്റുള്ളവർക്ക് ഒരു രക്ഷയാകുമെന്നും ഞങ്ങൾ വിചാരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇൻസോൾവെന്റ് ആകുന്ന എല്ലാ സംഗതികളിലുമില്ലെങ്കിൽ തീർച്ചയായും ഭൂരിപക്ഷം സംഗതികളിലും യൂറോപ്യന്മാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാതിരിക്കില്ല. കിട്ടാനുള്ളതിൽ പകുതി കിട്ടുകയാണ് എങ്കിൽ അയാൾ സന്തുഷ്ടനാകുന്നു. മുക്കാൽ ഭാഗം കിട്ടുന്നത് മുഴുവൻ കിട്ടുന്നതിനോട് സമമായും കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ തെക്കേ ആഫ്രിക്കയിലെ വലിയ കച്ചവടക്കാർ 6.5% 25% ലാഭമെടുക്കുന്നത്. അതുകൊണ്ട് മുക്കാൽ ഭാഗം കൊടുത്താൽ അത് മുഴുവനായി കരുതപ്പെടുന്നു. എന്നാൽ ഇൻസോൾവെന്റിന്റെ സ്വത്തുക്കളിൽ നിന്ന് കിട്ടുക എന്നത് സംഭവിക്കാറില്ല എന്നതുകൊണ്ട് കടം കൊടുക്കുന്നവർ പൊതുവെ കടം വാങ്ങിയവരെ ഇൻസോൾവെന്റ് ആക്കാൻ ഒരു തിടുക്കവും കാണിക്കാറില്ല. തന്നിമിത്തം കച്ചാലിയ ഇൻസോൾവെന്റ് ആണെന്ന് പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞാൽ
യൂറോപ്യന്മാർ

തങ്ങളിൽ നിന്ന് കടം വാങ്ങിയ മറ്റു സത്യാഗ്രഹി കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ സാധ്യതയുമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഉണ്ടായതും അതുതന്നെ. യൂറോപ്യന്മാർ കച്ചാലിയയെ സമരത്തെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുവാനുള്ളത് മുഴുവൻ രൊക്കം പണമായി കൊടുക്കുകയോ ചെയ്യാൻ നിർബന്ധിച്ചു. ഈ രണ്ടുദ്ദേശങ്ങളും സാധിച്ചില്ല. യഥാർത്ഥത്തിലുണ്ടായത് അവർ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതവുമാണ്. ഒരു മാന്യനായ ഇന്ത്യൻ കച്ചവടക്കാരൻ ഇൻസോൾവെൻസിയെ സ്വാഗതം ചെയ്തത് അവരെ അമ്പരപ്പിച്ചു. പിന്നീട് അവർ അനങ്ങിയില്ല. ഒരു കൊല്ലക്കാലത്തിനുള്ളിൽ കച്ചാലിയ സേത്തിന്റെ സ്വത്തുക്കളിൽ നിന്ന് ആ യൂറോപ്യന്മാർക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടി. തെക്കേ ആഫ്രിക്കയിൽ ഇൻസോൾവെന്റായ ഒരു കടക്കാരന്റെ സ്വത്തുക്കളിൽ നിന്ന് കടം കൊടുത്തവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ കൊടുക്കുക എന്നത് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇത് ആദ്യമാണ്. ഈ നിലയ്ക്കും സമരം നടന്നുകൊണ്ടിരിക്കെ യൂറോപ്യൻ കച്ചവടക്കാർക്കിടയിൽ കച്ചാലിയയോട് വളരെ ബഹുമാനമാണ് ഉണ്ടായത്. അദ്ദേഹമാണ് സമരത്തെ നയിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന് എത്ര ചരക്ക് വേണമെങ്കിലും കൊടുക്കുവാനുള്ള സന്നദ്ധതയെ അവർ വെളിവാക്കുകയുണ്ടായി. പക്ഷേ കച്ചാലിയയുടെ ശക്തിയും സമരത്തെപ്പറ്റിയുള്ള ബുദ്ധിപൂർവമായ മതിപ്പും ഓരോ ദിവസം ചെല്ലുംതോറും വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. സമരം എങ്ങനെയാണ് അവസാനിക്കുക എന്ന് ആർക്കും പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സമരം നിലനിൽക്കുന്നിടത്തോളം കാലം കച്ചാലിയ തന്റെ നിത്യവൃത്തിക്ക് വേണ്ടിടത്തോളം അല്ലാതെ കച്ചവടത്തിൽ വലിയ ഇടപാടുകളൊന്നും ചെയ്യരുത് എന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ആ സംഭവങ്ങളുടെ കാലക്രമമനുസരിച്ച് പറയുകയാണ് എങ്കിൽ 1908 സെപ്റ്റംബർ 10 കച്ചാലിയ ചെയർമാനായി സമരം വീണ്ടും ആരംഭിച്ച് 5 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇൻസോൾവെന്റ് ആയത്. ഇനി കമ്മിറ്റി മീറ്റിങ്ങിനെക്കുറിച്ച് പറയാം. ആ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ജനറൽ സ്മട്സിന് അദ്ദേഹത്തിൻ്റെ പുതിയ ബിൽ ഒരു സന്ധി ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ടും സന്ധി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം റിച്ച്മണ്ടിൽ വെച്ച് ചെയ്ത പ്രസംഗത്തിലെ ചില ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടും ഒരു കത്തെഴുതി. ഇന്ത്യക്കാരുടെ 2-ാമത്തെ വാദം നിയമത്തെ പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്യില്ല എന്നായിരുന്നു അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഏഷ്യക്കാരൻ രാജ്യത്തുള്ളിടത്തോളം കാലം നിയമം പിൻവലിക്കപ്പെടുകയില്ല എന്ന്. രാജ്യത്തിനകത്തുള്ള എല്ലാ ഇന്ത്യക്കാരും രജിസ്റ്റർ ചെയ്യുന്നതുവരെ നിയമം പിൻവലിക്കപ്പെടുകയില്ല. രാജ്യതന്ത്രജ്ഞന്മാർ അവരെ ബുദ്ധിമുട്ടിലെത്തിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല, അല്ലെങ്കിൽ വക്രഭാഷയെ ശരണം പ്രാപിക്കും. ഈ വിദ്യയിൽ അതിരറ്റ സാമർഥ്യമുള്ളവനായിരുന്നു ജനറൽ സ്മട്സ്. നിങ്ങൾ എത്ര വേണമെങ്കിലും അദ്ദേഹത്തിന് എഴുതിക്കൊള്ളുക, എത്ര പ്രസംഗങ്ങൾ വേണമെങ്കിലും ചെയ്തുകൊള്ളുക, എന്നാൽ മറുപടി പറയുവാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും അദ്ദേഹത്തിനെ കൊണ്ട് മിണ്ടിക്കാൻ കഴിയുകയില്ല. കിട്ടിയ എഴുത്തിന് മറുപടി അയക്കുവാൻ മാന്യന്മാരോട് ആവശ്യപ്പെടുന്ന മര്യാദ ജനറൽ സ്മട്സിനെ ബാധിക്കില്ല. എൻ്റെ എഴുത്തുകൾക്ക് തൃപ്തികരമായ ഒരു മറുപടിയും അദ്ദേഹം അയച്ചില്ല. ഞങ്ങളുടെ മധ്യസ്ഥനായിരുന്ന മിസ്റ്റർ ആൽബർട്ട് കാർട്രൈറ്റിനെ ഞാൻ കണ്ടു. അദ്ദേഹം ആകെ അമ്പരന്നുകൊണ്ട് പറഞ്ഞു, വാസ്തവത്തിൽ എനിക്ക് ഈ മനുഷ്യനെ തീരെ മനസ്സിലാകുന്നില്ല. ഏഷ്യാറ്റിക് നിയമം പിൻവലിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം. പക്ഷേ ജനറൽ സ്മട്സ് ഒരു നില കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും അദ്ദേഹത്തെ ഇളക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പത്രങ്ങളിലെ ലേഖനങ്ങളൊന്നും അദ്ദേഹം സാരമാക്കാറില്ല. അതിനാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമെന്നും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മിസ്റ്റർ ഹോസ്കനെയും കണ്ടു. അദ്ദേഹം ജനറൽ സ്മട്സിന് എഴുതി. പക്ഷേ അതൃപ്തികരമായൊരു മറുപടിയാണ് അതിന് കിട്ടിയത്. ഞാൻ ഇന്ത്യൻ ഒപ്പീനിയനിൽ അന്യായമായ പെരുമാറ്റം എന്ന മേൽക്കുറിപ്പിൽ ലേഖനങ്ങൾ എഴുതി. പക്ഷേ ജനറൽ സ്മട്സ് കുലുങ്ങിയില്ല. തത്വജ്ഞാനിയുടെയും ഹൃദയശൂന്യൻ്റെയും നേർക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും പ്രയോഗിക്കാം, അതൊക്കെ നിഷ്ഫലമാണ്. ഈ രണ്ട് ബിരുദങ്ങളിൽ ഏതാണ് ജനറൽ സ്മട്സിന് ഏറെ യോജിക്കുക എന്നത് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുതരം തത്വജ്ഞാനമുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചേ തീരൂ. ഞാൻ ജനറൽ സ്മട്സുമായി കത്തിടപാടുകൾ നടത്തിയിരുന്നപ്പോഴും അദ്ദേഹത്തിനെതിരായി പത്രങ്ങളിൽ എഴുതിയിരുന്നപ്പോഴും അദ്ദേഹം ഒരു ഹൃദയശൂന്യനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇത് സമരത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. അത് 8 കൊല്ലത്തോളം കാലം നീണ്ടു നിന്നു. ഇക്കാലത്ത് പലതവണ എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയായാലും 2 കാര്യങ്ങൾ എനിക്കുറപ്പുണ്ട്. 1. അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ കേവലം ദുരാചാരങ്ങളല്ലാത്ത ചില തത്വങ്ങളുണ്ട്.
രണ്ടാമത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രതന്ത്രത്തിൽ സൂത്രപ്പണികൾക്കും ചിലപ്പോൾ സത്യത്തെ കീഴ്മേൽ മറിക്കുന്നതിനും സ്ഥാനമുണ്ട്. സന്ധികൾ പൊളിഞ്ഞു. സമരത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ആകാശവാണി
3: സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ വിശേഷങ്ങളാണ് ഇന്ന് സഞ്ചാരിയിൽ. സെവിൽ ജിഹാനോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രതീഷ്.
4: ഇന്ന് സഞ്ചാരിയുടെ ടീം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കാണ്. അപ്പോ ഇവിടെ പോയ ആള് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം.
5: നമസ്കാരം.
4: പോയ ആള് രതീഷ് അല്ലേ?
5: അതെ, രതീഷ്.
4: രതീഷ് എവിടേക്കാണ് പോയത് അത് അറിയാൻ വേണ്ടി. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂഖണ്ഡമാണ്. എവിടേക്കാണ് പോയെന്ന് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ആണ്.
5: ഞാൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ മൗണ്ട് കിളിമഞ്ചാരോയിലാണ് പോയത്.
4: ഈ ഒരു മൗണ്ടൻ കീഴടക്കാൻ വേണ്ടി പോവാം എന്നുള്ള ഒരു തീരുമാനം, നമുക്ക് ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതായിരുന്നോ അതോ പെട്ടെന്നുണ്ടായ തീരുമാനമാണോ, അതിനെ പറ്റി ഒന്ന് പറയാമോ?
5: ഈ മൗണ്ട് കിളിമഞ്ചാരോയില് കയറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റില് ഇട്ടിട്ട് നമ്മൾ അതെടുത്ത് പിന്നെ പുറത്തേക്ക് എറിഞ്ഞ ഒരു സാധനമായിരുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. എന്റെ കാലിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് 2016 ഞാനൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. ലിഗമെന്റ് ടിയറും മിനിസ്കസ് ടിയറും വന്നൊരു സർജറി ചെയ്തു. പക്ഷെ അന്ന് ഫിസിയോതെറാപ്പി പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് കാല് വീക്കായിട്ട് തന്നെ ഇരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇനി സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കാല് കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത്
4: മാറ്റിവെച്ചു
5: എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ ട്രക്കിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കുറെ നാളിന് ശേഷം വീണ്ടും കാല് വേഴ്സായിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. ഒരു മാറ്റവും സംഭവിച്ചില്ല, മോശമായിക്കൊണ്ടിരുന്നു. അവസാനം കാലിന് ബലമില്ലാത്തത് പിന്നീട് മുട്ടിന് തേയ്മാനമായി മാറി. അപ്പൊ ആ മുട്ട് മാറ്റിവെക്കാൻ പക്ഷെ പ്രായവുമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, മുട്ടിന്റെ അലൈൻമെന്റ് മാറ്റിവെക്കാം. അങ്ങനെ 2024 വീണ്ടും രണ്ടാമത്തെ സർജറി സെയിം കാല് സെയിം മുട്ടിന് ചെയ്തു. ആ മുട്ടിന്റെ അലൈൻമെന്റ് മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പി ഇട്ടിരുന്നു കാലില്. അപ്പൊ എഗെയിൻ ഡോക്ടർ പറഞ്ഞു ഇനി ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈവൻ വാക്കിംഗ് എക്സസൈസ് ഞാൻ ഡെയിലി ഒരു 1.5-2 മണിക്കൂർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെറുതെ. അപ്പൊ തന്നെ എന്റെ കാലിന് വീണ്ടും വേദന വരാൻ തുടങ്ങി. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറാ പറഞ്ഞത് ഹൈ ഇന്റൻസ് ആക്ടിവിറ്റി ഒന്നും ഈ കാലിന് ഇനി ചെയ്യാൻ പറ്റില്ല, നിനക്ക് സ്വിമ്മിങ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ബൈക്ക് ജിമ്മില് അതിൽ ഇടയ്ക്ക് പോയി ചവിട്ടാം, എല്ലാ ദിവസവും നടന്ന കാലിന് സ്ട്രെയിൻ ആകും. അപ്പോൾ ബെറ്റർ അങ്ങനെ ഒരു സ്ട്രെയിൻ കാലിന് ഇപ്പോൾ വരുത്താതിരിക്കണേ നല്ലത്, നമുക്ക് കുറച്ച് കളയുമ്പോൾ മുട്ട് മാറ്റിവെക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഡോക്ടർ വിട്ടു.
4: പക്ഷേ അപ്പം ഏത് പോയിന്റിലാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നത് ഈ വയ്യാതിരിക്കുന്ന ഒരു സ്റ്റേജിൽ?
5: അത് ആക്ച്വലി 2025 നവംബറിൽ ഞാൻ റാൻഡംലി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബ്രോഷർ കണ്ടു. ഫ്രണ്ട് ഷെയ്ഖ് ഹസൻ ഖാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ 7 സബ്മിറ്ററാണ്. അതായത് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ കൊടുമുടികൾ കയറിയ കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പോൾ അവൻ ഒരു എക്സ്പെഡീഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഒരു പോസ്റ്റാണ് ഞാൻ കാണുന്നത്, കിളിമഞ്ചാരോയ്ക്കുള്ള എക്സ്പെഡീഷൻ. അപ്പോൾ ഞാൻ പണ്ട് എൻ്റെ മനസ്സിൽ കുത്തിവെച്ചത് വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങി, ശ്രമിച്ചു നോക്കിയാലോ എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഡോക്ടറിനെയാണ് കാണാൻ പോയത്. വീണ്ടും എന്റെ സർജറി ചെയ്ത ഡോക്ടറിനെ ഞാൻ പോയിട്ട് പറഞ്ഞു ഡോക്ടറെ കാലിന്റെ ഇപ്പോഴും അവസ്ഥ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണെന്നുള്ളത്. കാല് പറഞ്ഞ് വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ ഹൈ ഇന്റൻസ് ആക്ടിവിറ്റി ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, അപ്പൊ മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് വീണ്ടും ഇപ്പോ, അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യണം? അപ്പൊ ഡോക്ടർ എന്നോട് ആദ്യം ഒരു ചിരിയാണ് തന്നത്. ഞാനിപ്പോ ഓൾറെഡി നിന്റെ കാലിന്റെ ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞു, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളാണ്, നിന്റെ ഇഷ്ടങ്ങളോട് എനിക്ക് നോ പറയാൻ പറ്റില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് എന്റെ ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ ഡോക്ടറിന് നോ പറയാൻ പറ്റില്ല. അപ്പൊ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തിനു നോ പറയണം, ഞാൻ എന്തിനീ ട്രാപ്പിൽ ഇങ്ങനെ ജീവിക്കണം. സോ ഐ ഡിസൈഡ് ദാറ്റ് ഐ ഹാവ് ടു ഗോ ബിയോണ്ട് ദിസ് ലിമിറ്റ്. അപ്പൊ ഈ ലിമിറ്റ് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് തന്നെ വന്ന് ഷെയ്ഖിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്തായാലും, ഞാൻ ഇനി അതിനുവേണ്ടി ട്രെയിൻ ചെയ്തോളാം. അപ്പൊ എനിക്ക് ഒന്നര മാസമാണ് ഇതിന് മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞു ട്രെയിനിങ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അയച്ചുതരാൻ പറഞ്ഞു.
4: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
5: ഇപ്പോ റീസെന്റ് ഉള്ള ആശാൻ സിനിമയിലെ കുഞ്ഞിക്കവൾ മേഘമി.
4: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
5: ഓക്കെ.

0: ഇനിയിപ്പോ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഒന്നര മാസമാണ് മുന്നിൽ ഉണ്ടായിരുന്നത്. മൗണ്ട് കിളിമഞ്ചാരോ പോലെയുള്ള ഒരു ട്രക്കിന് പോകുമ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് നമ്മളെ തന്നെ?
1: എന്റെ ഏറ്റവും പ്രധാന ചലഞ്ച് ഈ ട്രെയിനിങ് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ജിമ്മുകളുണ്ട്, എവിടെ ചെന്നാലും അവർ ട്രെയിൻ ചെയ്യിക്കും. പക്ഷെ എന്റെ ലിമിറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞത്, എന്റെ കാലിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് വെറുതെ ഒരു ട്രെയിനർ എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പരിക്ക് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ നല്ലൊരു ട്രെയിനറെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പം ഞാൻ അതങ്ങനെ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും സഞ്ജു സാംസൺ ഇവിടെ ട്രെയിനിങ് ചെയ്ത ഒരു ആളുടെ ഒരു റീൽ എൻ്റെ കയ്യിലേക്ക് കിട്ടി. അപ്പം ഞാൻ ആളെ ഫോളോ ചെയ്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, പുള്ളിക്കാരൻ പല സ്പോർട്സ് പ്ലേയേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ പർപ്പസും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങ് വാ ഒരു ദിവസം, അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റും ഉണ്ട്. അപ്പോൾ ആ ഫിസിയോനെയും കണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, കാല് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത് മാനേജ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത്തൻ ട്രെയിനിങ് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, ഇതുപോലുള്ള കൊടുമുടി കയറുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് വേണം, അതായത് നമ്മുടെ കാലിന് സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻഡ്യൂറൻസ്, നമുക്ക് ആ കപ്പാസിറ്റി, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത്. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഫോക്കസും ഇത് രണ്ടുമായിരുന്നു. അപ്പോൾ കാലിൻ്റെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ബിൽഡിങ്ങും നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ എൻഡ്യൂറൻസിന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ട്രെയിനിങ് സ്ഥലത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബാഗ്, നമ്മൾ ട്രക്ക് ചെയ്യണത് എങ്ങനെയാണോ ഞാൻ എൻ്റെ ട്രക്കിംഗ് ബാഗും കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലൈറ്റായി ഉണ്ടാവുള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഒരു ഡബിൾ ത്രിബിൾ വെയിറ്റ് ഞാൻ എൻ്റെ ബാഗിലേക്ക് ഇട്ടു. കാരണം ഇവിടെ നമുക്ക് ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടുമല്ലോ, നമ്മൾ നടന്നു കയറുമ്പോൾ നമുക്ക് ഓക്സിജൻ അധികം കിട്ടില്ല. അപ്പോൾ നമ്മൾ അത്രയും സ്ട്രെയിൻ ആകും. അപ്പോൾ അത്രയും സ്ട്രെയിൻ ഫിസിക്കലി ഫീൽ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 4-5 kg ആണ് നമ്മൾ ക്യാരി ചെയ്യണമെങ്കിൽ, ഞാനിവിടെ 10-15 kg ക്യാരി ചെയ്തിട്ട് ഞാനവിടെ സ്റ്റെപ്പറിലൊക്കെ നടന്നു. അതുപോലെ തന്നെ ഞാനിവിടെ മ്യൂസിയം കനകക്കുന്ന ഏരിയയിലും എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ തന്നെ വെയിറ്റ് ഇട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ ഡെയിലി നടക്കും. അപ്പോൾ ആ എൻഡ്യൂറൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് നല്ല രീതിയിൽ മനസ്സിലാവും. സ്ട്രെങ്ത് നമുക്ക് കുറച്ച് കുറവാണെങ്കിലും വി ക്യാൻ മാനേജ് ഇറ്റ്, പക്ഷേ എൻഡ്യൂറൻസ് നമ്മൾ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ പണി കിട്ടും എന്നുള്ളതാണ്.
0: അപ്പോൾ ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യണം അല്ലേ, നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആവണം.
1: അതെ.
0: ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ?
1: പോയേക്കാം.
0: ആ എങ്ങനെയായിരുന്നു യാത്ര?
1: യാത്ര വളരെ രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. കാരണം എൻ്റെ ടീമിൻ്റെ കൂടെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, പെട്ടെന്നൊരു യാത്ര വരുമെന്നുള്ളത് എൻ്റെ മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ പാസ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം പോയി, അപ്പോൾ അവിടെ ചെറിയ കംപ്ലയിൻറ്റ് വന്നായിരുന്നു, പിന്നെ എനിക്ക് വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ടീമിലെല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അവരെടുത്ത ഫ്ലൈറ്റിൽ ഞാൻ പിന്നെ ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോഴേക്കും ഏകദേശം 25,000 രൂപ വ്യത്യാസം വന്നു. അപ്പോൾ എനിക്കത് അത്രയും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടുന്ന് ബോംബെ, ബോംബെന്ന് നൈറോബി, നൈറോബിന്ന് കിളിമഞ്ചാരോ രീതിയിലാണ് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ റേറ്റ് നോക്കുമ്പോൾ ഏകദേശം 1 lakh rupees അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. 2 way 1 lakh അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീമിനോട് പറഞ്ഞു, എനിക്കതിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വേറെ ട്രാക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഞാൻ എത്യോപ്യ വഴിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം 70,000 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് പോകുന്നു, ബോംബെ നിന്ന് വയാ എത്യോപ്യ, ആദ്യം എത്യോപ്യ ട്രാൻസിറ്റ് ദെൻ കിളിമഞ്ചാരോ ആ ഒരു രീതിയിൽ. അപ്പോൾ 2 way ആ രീതിയിൽ 70,000 എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത് January 15. January 15 ഫ്ലൈറ്റ് കയറി ട്രിവാൻഡ്രം ടു ബോംബെയാണ് ഞാൻ ആദ്യം എടുത്തത്. അവിടെ ചെന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കുന്നത്. 15th ബോംബെയിലെത്തി, അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു, ചെറുതായിട്ടൊന്ന് ബോംബെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ 16th രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ടു കിളിമഞ്ചാരോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എയർപോർട്ടിലെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ആങ്സൈറ്റിയും ടെൻഷനും ഉണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ രാത്രിയിൽ എത്തുള്ളൂ അവിടെ, അപ്പോൾ അതുനേരമുള്ള ഭക്ഷണവും വെള്ളമൊക്കെ എങ്ങനെയാണ് എന്നുവെച്ചാൽ, ഒരു പ്രാവശ്യം തരുവുള്ളൂ അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമോ ഫുഡ്, അങ്ങനെ പല പല കൺസേണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 8:30 തന്നെ ഗേറ്റിൻ്റെ അവിടെ എത്തി, നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിൽ. ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിലേക്കുള്ള എൻട്രി തുടങ്ങി, നേരെ എത്യോപ്യൻ എയർലൈൻസ്. അപ്പോൾ ഞാൻ വിത്തിൻ ഇന്ത്യ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഭയങ്കര വലിയൊരു ഫ്ലൈറ്റാണിത്. ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് നല്ല വലിയൊരു ഫ്ലൈറ്റാണ്. അപ്പോൾ അതൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയിരുന്നു കാലെടുത്ത് വെച്ചപ്പോൾ തന്നെയുള്ള. പിന്നെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുവാണ്, ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ, അല്ലെങ്കിൽ മലയാളികൾ
0: ആരെങ്കിലും,
1: നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ അങ്ങനെ. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പം ഞാൻ ചെറിയൊരു ബുക്കൊക്കെ കയ്യിലുണ്ടായിരുന്നു, ആ ബുക്കും വെച്ച് കുറച്ചിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ഒരു ജാക്കറ്റിൻ്റെ ബാക്കിൽ കേരള എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് ബേസിക്കലി നമുക്ക് തോന്നണേ. അതായത് നമ്മൾ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു മലയാളി കണ്ടു എന്നുള്ളൊരു ഫീല്. അപ്പോഴാണ് നമ്മൾ പറയില്ലേ, ഏത് കോണി ചെന്നാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് വാസ്തവമാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആളെ അങ്ങോട്ട് പോയി ഞാൻ പരിചയപ്പെട്ടു. ആള് ദക്ഷിണാഫ്രിക്കയിൽ പഠിക്കുവാണ്, സ്ഥലം എറണാകുളമാണ്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് തിരിച്ച് സീറ്റിൽ വന്നു. ഭക്ഷണമൊക്കെ വന്നു, നല്ല ലാവിഷായിട്ടുള്ള ഭക്ഷണം, ചിക്കൻ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് വെള്ളം എന്ത് വേണമെങ്കിലും കിട്ടും, ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ്, നോർമൽ വാട്ടർ ആണെങ്കിൽ നോർമൽ വാട്ടർ, മറ്റ് ബിവറേജസ് വേണമെങ്കിൽ അതും എല്ലാം അവർ ഇഷ്ടം പോലെ നമുക്ക് തരുമായിരുന്നു. ഒരു ലിമിറ്റും അങ്ങനെയൊന്നുമില്ല, നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റും. ആക്ച്വലി നമുക്ക് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നും നമ്മളീ പറയുന്ന പോലെ ഇവിടുത്തെ സ്പൈസിയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ്. നമ്മൾ പറയില്ലേ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുകഷ്ണം കഴിക്കുന്നു, അതുപോലെ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോവുകയാണ് എന്തായാലും. അപ്പോൾ അവരുടെ ആ ഒരു ക്യുസീൻ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അമിതമായിട്ടുള്ള ഇവിടുത്തെ പോലെ എരിവൊന്നും എനിക്കത്ര തോന്നിയില്ല. എത്യോപ്യൻ എയർലൈൻസിൽ തന്നെയായിരുന്നു ഫുഡ്. പിന്നെ ഫുഡ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ചെറിയ കേക്കും കുക്കീസും എല്ലാം വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് തന്നു. അങ്ങനെ 16-ാം തീയതി രാത്രി ഞാൻ കിലിമഞ്ചാരോ എയർപോർട്ടിൽ എത്തി.
0: എയർപോർട്ടുണ്ട്,
1: ഒരു കുഞ്ഞു എയർപോർട്ടാണ് കിലിമഞ്ചാരോ എയർപോർട്ട് ഉണ്ട്. നമ്മൾ എത്യോപ്യയിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ കിലിമഞ്ചാരോയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഇറങ്ങി കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു മനുഷ്യൻ എന്നെ ഭയങ്കരമായിട്ടും അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെട്ടു. പേരിപ്പോൾ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. തമിഴ്നാട്ടുകാരനാണ്, സത്യമംഗലം കാടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ സത്യമംഗലം കാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വീരപ്പൻ, വീരപ്പൻ ഓർമ്മ വരും. അങ്ങനെ മീശയൊക്കെ ഉണ്ട് ആൾക്കും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ അവിടുത്തെ ഒരു കർഷകനാണ് ബേസിക്കലി. പക്ഷെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ഇവിടെ വന്നേക്കണേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പാഷൻ ഫോട്ടോഗ്രാഫിയാണ്, എസ്പെഷ്യലി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ അങ്ങനെ 13 ദിവസത്തേക്ക് കിലിമഞ്ചാരോ വന്നേക്കുവാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. അവരൊരു 6 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ 13 ദിവസം പല സ്ഥലങ്ങളിലായിട്ട് അവർ കറങ്ങി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വന്നേക്കുവാണ്. 75 വയസ്സുള്ളൊരു മനുഷ്യൻ സ്വന്തം പാഷൻ്റെ പുറത്ത് ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ യാത്രയിൽ. അവിടുത്തെ 6 മണിയായപ്പോഴാണ് നമ്മൾ കിലിമഞ്ചാരോ എയർപോർട്ടിലെത്തുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ അന്ന് രാത്രി 8:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ വിസ ഓൺ അറൈവൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ആ റിസ്ക്കൊന്നും എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പക്ഷേ ഇവിടുന്ന് തന്നെ ഓൺലൈൻ തന്നെ ഞാൻ വിസ എല്ലാം അപ്ലൈ ചെയ്ത് അതെല്ലാം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ ഗൈഡ് ഫ്രാങ്കും ഓണസ്റ്റും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു മ്യൂസിക്കും അവരുടെ ഒരു ഡാൻസും. അപ്പോൾ ഈ ഫ്രാങ്ക് നമ്മളെ മീറ്റ് ചെയ്യണത് തന്നെ ഒരു രതീഷ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ തരുമ്പോൾ തന്നെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ടെൻഷൻ ഉണ്ടെങ്കിലും പുതിയൊരു സ്ഥലത്ത് വന്ന ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര കൂളാകും എന്നുള്ളതാണ്.
0: അപ്പോൾ നമുക്കൊരു ആഫ്രിക്കൻ വൈബുള്ള ഒരു പാട്ട് കേട്ടാലോ?
1: ഉറപ്പായിട്ടും കേൾക്കാം.

0: ഡാൻസ്
1: വൈബ്,
0: അതെ വൈബിലാണ് വന്ന് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നല്ല കൂളായിരുന്നു. പിന്നീട് എപ്പോഴാണ് നീ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: ഞാൻ 16-ാം തീയതി നൈറ്റ് അവിടെ എത്തി. അപ്പൊ എന്റെ ടീം വരുന്നത് 17-ാം തീയതിയാണ് അവിടെ. 17-ാം തീയതി ഒരു ഉച്ചയാകുമ്പോൾ അവിടെ അവർ ലാൻഡ് ചെയ്യും. അപ്പോൾ 17-ാം തീയതി നമ്മുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഏത് ട്രക്കിംഗ് കമ്പനിയുടെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ ടീം മുഴുവൻ വന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ട്രക്കിംഗ് ഗിയേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് അത് മതിയോ, എന്തെങ്കിലും ഇനി നമുക്ക് വേണ്ടതായിട്ടുണ്ടോ, അവിടുത്തെ ക്ലൈമറ്റിന് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നെല്ലാം നോക്കി.
0: സത്യത്തിൽ അവിടുത്തെ ക്ലൈമറ്റിന് എങ്ങനത്തെ ഗിയേഴ്സ് എങ്ങനെയാണ് വേണ്ടത്?
1: അവിടുത്തെ ക്ലൈമറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തരം ക്ലൈമറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 5,895 മീറ്ററുള്ള ഒരു കൊടുമുടിയാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ദ സ്റ്റാർട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊടും മഞ്ഞുള്ള സ്ഥലത്ത് പോയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 17-ാം തീയതി ഇവർ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടീം വന്ന് ഫുൾ ട്രക്കിംഗ് കേസ് ചെക്ക് ചെയ്ത്. പക്ഷെ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നു. 17-ാം തീയതി എൻ്റെ ടീം വന്നു, പക്ഷെ ഞാൻ ടീമിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം എല്ലാവരും വന്നൊരു സന്തോഷം ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും മുഖത്ത്. പക്ഷെ വന്നപ്പോൾ എല്ലാവരും ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളതാണ് അവരുടെ ഫേസ്. അപ്പം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പെട്ടെന്ന് നടത്തിയെന്ന് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അവരുടെ ബാഗ് ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ, ഈ ട്രക്കിംഗ് ഗിയേഴ്സും എല്ലാം ഉള്ള ബാഗ് എത്തിയില്ല, ഫ്ലൈറ്റിൽ കിളിമഞ്ചാരോ എത്തിയിട്ടില്ല, സംഭവം മിസ്സായി. അപ്പോൾ എയർപോർട്ടിൽ ചോദിക്കുമ്പോൾ അവർക്കൊരു ധാരണയില്ല എവിടെ മിസ്സായിരുന്നോ. അവർ പറഞ്ഞു അങ്ങനെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ അവർ തിരിച്ച് ബോംബെയിലേക്ക് വിളിച്ച് സംസാരിച്ചു, അവർ വരെ ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്ലൈ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവസാനം കുറേ ഇങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം ഇവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ, അതായത് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം 18 ജാനുവരി, അപ്പോൾ 18 ജാനുവരി ഏർലി മോർണിംഗ് 2 മണിക്ക് ഒരു ഫ്ലൈറ്റ് കിളിമഞ്ചാരോ വരുന്നുണ്ട്, അതിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ടീമും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഗൈഡുമാരും എല്ലാം വന്നിരുന്നു, പക്ഷേ ഗിയേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെയും വേറെ രണ്ടുപേരുടെയും മാത്രമേ ബാഗുകളുള്ളൂ. ആ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ UK എന്ന് പറഞ്ഞൊരു കപ്പിൾ, അവരുടെ ബാഗും ഉണ്ട്, ബാക്കി 5 പേരുടെ ബാഗ് ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ നമുക്ക് രാവിലെ നോക്കാം ഫ്ലൈറ്റ്, എന്നിട്ട് രാവിലെ ചെക്ക് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ പറയാറില്ലേ ജേണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയും കമ്പനി എന്നുള്ള രീതിയിൽ. അത് ശരിക്കും ഇവിടെ ആപ്റ്റായിരുന്നു. ഈ ഗ്രൂപ്പ് ആദ്യം ഞാൻ ആ പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ആ ഷെയ്ഖസൻ എന്നുള്ള ലീഡർ നല്ല രീതിയിൽ ഇവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. ഷെയ്ഖ് പറഞ്ഞു നാളെ നമ്മൾ ഈ ഫ്ലൈറ്റ് നോക്കുന്നു, ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ബാഗ് ഉണ്ടെങ്കിൽ ഫൈൻ, നമ്മൾ അതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇൻ കേസ് ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ഗിയേഴ്സ് ഒന്നും ഇല്ല, നമ്മുടെ ബാഗ് വന്നില്ല എങ്കിൽ നമ്മൾ അന്ന് രാവിലെ തന്നെ പോയിട്ട് അവിടെ റെന്റ് എടുക്കാനുള്ള സ്പേസുകളുണ്ട്, അവിടെ റെന്റ് എടുക്കുന്നു, നമ്മൾ നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേയൊക്കെ ഗ്രൂപ്പിലൊരു പോസിറ്റീവ് സാധനം വന്നു. എന്നിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. തലേ ദിവസം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചപ്പോഴേക്കും ഓണസ്റ്റിനോട് ഞാൻ ചോദിച്ചു ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ് ഏതാണ്. ഞാൻ ബേസിക്കലി ഒരു ഫുഡിയാണ്. അപ്പോൾ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ് ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആൾ എനിക്ക് സജസ്റ്റ് ചെയ്തു ഉഗാലി എന്നാണ് പറഞ്ഞത്.
0: ഉഗാലി,
1: ഉഗാലി അവിടുത്തെ ഫുഡിൻ്റെ പേരാണ് ഉഗാലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാനൊന്നും നോക്കിയില്ല, എന്താണ് അവിടുത്തെ ആ ടേസ്റ്റ് തന്നെ നമുക്ക് അങ്ങ് ടേസ്റ്റ് ചെയ്തേക്കാന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉച്ചയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഉഗാലി ഫുഡാണ്. അപ്പോൾ ഈ ഉഗാലി ഫുഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കോണില്ലേ, കോണിൻ്റെ പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്. അപ്പൊ അവര് പലരും അത് ഉച്ചയ്ക്കും കഴിക്കും രാത്രിയിലും കഴിക്കും.
0: എങ്ങനെ ഇരിക്കും ഇത്? മീൻസ്
1: ഇത് ആ പൊടി കലക്കി നമ്മുടെ ഒരു കൊഴുക്കട്ട പോലെ ഇരിക്കും, നമ്മുടെ കൊഴുക്കട്ട പോലെ ഇത് ഉണ്ടയാക്കിയാണ് ഇവര് കൊണ്ടു തരണത്. അപ്പൊ അവര് തന്നെ പറയണത് ഇത് നിങ്ങൾ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ മതി അവിടെ കിടന്നോളൂ. നമ്മൾ പൊറോട്ടയെ പറ്റി പറയില്ലേ, അവിടെ കിടന്നോളൂ, അതുപോലെയാണ് ഇവരിത് പറയണത്. ഞാൻ അതിന് ചിക്കനും വെജ്ജീസും പറഞ്ഞത്, ചിക്കൻ കറി വെജ് നല്ല വെജ്ജൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചിക്കൻ കറിക്ക് കുറച്ചൊരു എരിവുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ തന്നെ ടേസ്റ്റ്. പക്ഷെ നമ്മളിവിടുത്തേക്കാളും ആ ചിക്കൻ കറി തന്നെ നല്ലോണം വെജിറ്റബിൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാ നമുക്കൊരു പല കളേഴ്സും നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റിലെ രീതിയായിരുന്നു ഈ ഉഗാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ അവിടെ അവർ ഗൈഡുമാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആളുകളാണ്, അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഈ ഉഗാലി തന്നെയാണ്. രാത്രി നമുക്കൊരു ഫുഡ് തരും, പക്ഷെ അവർ ഉഗാലിയാണ് കഴിക്കണേ. ഒരു ദിവസം അവരുടെ കൊണ്ടുവന്ന ഉഗാലി ഇന്ന് ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. റെസ്റ്റോറൻറ്റിൽ ഇരുന്ന നല്ല വ്യത്യാസമുണ്ട്. നാടൻ ഭക്ഷണം നമ്മൾ പറയില്ലേ,
0: നാടൻ
1: ഉഗാലിയും റെസ്റ്റോറൻറ്റും ഉള്ളിൽ എൻ്റയർലി ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു നാടൻ ഉഗാലി വേണം നമ്മൾ കഴിക്കാൻ. ആ നാടൻ ഉഗാലിയുടെ കോമ്പിനേഷൻ രസമാണ്. ഉണക്കമീൻ വറുത്തതും ഈ ഉഗാലിയും കൂടിയാണ് അവര് കഴിക്കുന്നത്. നമ്മുടെ നാട്ടില് ഉണക്കമീൻ പറഞ്ഞ കരുവാട് എന്നാണ്. അപ്പൊ ഇവിടെ പഴങ്കഞ്ഞി കടകളിൽ പലയിടത്തും നമുക്കത് കിട്ടും, കരുവാടും പഴങ്കഞ്ഞി, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും ആ ടേസ്റ്റ് നമ്മുടെ ഇവിടെ പഴങ്കഞ്ഞി ആ കോമ്പിനേഷനും ഉഗാലിയും ഈ ഉണക്കമീൻ്റെ ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റ് ആയത്. അപ്പൊ നിങ്ങൾ കിളിമഞ്ചാരൊക്കെ ഇനി ആരെങ്കിലും പോകുവാണെങ്കിൽ ഉഗാലി മസ്റ്റ് ആയിട്ട് കഴിക്കണം. അതും പറ്റുവാണെങ്കിൽ നാടൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.
0: പിന്നെ നമ്മള് യാത്ര തുടങ്ങി, അതിനിടയിൽ ഫുഡ് കഴിച്ചു, ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് പറയാമോ?
1: എന്തേ ഇന്നും വന്നില്ല,
0: നല്ലൊരു പാട്ടാണ്, നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: നമുക്കറിയാം മല ഇങ്ങനെ കീഴടക്കുക അല്ലെങ്കിൽ കൊടുമുടി കീഴടക്കാൻ വേണ്ടി ഓരോ ഹൈറ്റ് ലെവൽ മാറുമ്പോഴും വെജിറ്റേഷൻ മാറുന്നുണ്ടായിരിക്കുമല്ലോ,
1: അതെ അതെ
0: തണുപ്പ് അല്ലെങ്കിൽ ക്ലൈമറ്റ് എല്ലാം വേരിയാകും.
1: അതെ.
0: അപ്പം ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങാം, എങ്ങനെയാണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക.
1: ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ പിറ്റേ ദിവസം ഞങ്ങളുടെ 18th ജാനുവരിയിലാണ് ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 18th ജാനുവരി ഏർലി മോർണിംഗ് ആണ് ഞങ്ങളുടെ പെട്ടി വരും എന്ന് വിചാരിച്ച് ഞങ്ങളിരിക്കുന്നത്.
0: പെട്ടി വന്നോ?
1: പെട്ടി വന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ബിയിലേക്ക് നീങ്ങി,
0: റെന്റ് എടുക്കും,
1: നമ്മൾ റെന്റ് എടുക്കുന്നു, പോയി നമ്മുടെ യാത്ര ഹോട്ടലിൽ നമ്മൾ ഇറങ്ങി, നമ്മൾ നേരെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി.
0: ആ പോയിന്റിന് പ്രത്യേകിച്ച് പേരുണ്ട്?
1: ഉണ്ട്. ആ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മച്ചാമേ ഗേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, മച്ചാമേ ഗേറ്റ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ആദ്യം നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ടീം നമുക്ക് അവിടെ ചെറിയ ഫുഡൊക്കെ തന്ന് ആണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്.
0: ഓരോ മൗണ്ടൻ പീക്കിലേക്ക് പോകുമ്പോൾ പല റൂട്ടുകളുണ്ടല്ലോ.
1: അതെ.
0: അതുപോലെ തന്നെ ഈ കിളിമഞ്ചേരിക്ക് ഈ മച്ചാമേ ഗേറ്റ് അല്ലാതെ വേറെ റൂട്ടുകളുണ്ടോ?
1: ഉണ്ട്. മച്ചാമേ റൂട്ട് ഉണ്ട്, പിന്നെ കൊക്കക്കോള റൂട്ട് എന്ന് പറയുന്ന വേറെ റൂട്ട് ഉണ്ട്. മൂന്നാല് റൂട്ട് നമുക്ക് കാണാം. നമ്മൾ ഈ മച്ചാമേ റൂട്ടാണ് കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നത്. അതായത് 7 ദിവസം 7 to 8 days ട്രക്കാണ് ഈ മച്ചാമേ റൂട്ട്. അതിനെ വിളിക്കുന്ന വിസ്കി റൂട്ട് എന്നും വിളിക്കാറുണ്ട്. എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ പോകുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് നമ്മളതിനെ വിസ്കി റൂട്ട് എന്നുള്ള രീതിയിലും പറയുന്നത്. അപ്പോൾ നമ്മൾ മച്ചാമേ ഗേറ്റിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഈ മച്ചാമേ ഗേറ്റ് ടു മച്ചാമേ ക്യാമ്പാണ് നമ്മൾ അന്നത്തെ നമ്മുടെ യാത്ര എന്ന്
0: ഫസ്റ്റ് ഡേ.
1: ഫസ്റ്റ് ഡേ നമ്മൾ യാത്രയുണ്ട്. ഞങ്ങളുടെ ബാഗും എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നോർമലി ഇവർ പലരും ട്രക്കിംഗ് നൈറ്റ് ആകുന്നതിന് മുമ്പ് മച്ചാമേ ക്യാമ്പിൽ എത്തുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ എന്തായാലും തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ ഗൈഡുമാർ പറഞ്ഞു നമ്മൾ എന്തായാലും നൈറ്റ് ആവും, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ടോർച്ച് നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ വെച്ചോ, നമുക്ക് ടോർച്ച് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ 8 പേരായിരുന്നു ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്. ഈ 8 പേർക്ക് ഞങ്ങളെ സപ്പോർട്ടിങ് വരുന്ന ഞങ്ങളുടെ ഗൈഡും അവരുടെ കൂടെ വരുന്ന ആൾക്കാരും എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഏകദേശം 35 ആളുകളാണ് നമ്മുടെ ഈ യാത്രേനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അതായത് 2 ആളുകൾക്ക് ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ 4 ഗൈഡുമാരും വരും, പിന്നെ പോർട്ടേഴ്സ് നമ്മുടെ ടെന്റ് അടിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ബാഗ് നമ്മുടെ 2 ബാഗുണ്ടാവും, നമ്മുടെ സാധനങ്ങളെല്ലാം ഒരു വലിയ ബാഗും നമ്മുടെ ക്യാരി ചെയ്യുന്നൊരു ബാഗും. അപ്പോൾ ആ വലിയ ബാഗ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടേഴ്സും നമ്മുടെ ടോയ്ലറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പോർട്ടേഴ്സ് ടെഫ് അങ്ങനെ എല്ലാവരും കൂടെ 35 പേര് ആണ് അവർ തന്നെ ഉള്ളത്. അവർ 35 ഞങ്ങൾ 8 അങ്ങനെ ഞങ്ങളൊരു 43 പേരാണ് ഈ കയറുന്നത്.
0: പക്ഷെ അതിൽ മെയിനായിട്ട് ട്രക്ക് ചെയ്യുന്നവർ 8 പേരാണ്.
1: 8 പേരാണ് ഞങ്ങൾ ഉള്ളത്. അത് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ജോലി ചെയ്യുന്ന ആളുകളാണ്.
0: ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ്?
1: ഏജ് ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരു 30 ഉള്ളവരുണ്ട്, 28 ഉള്ളവരുണ്ടായിരുന്നു, നേരെ മറിച്ച് 42 ഉള്ളവരുണ്ട്, 50 അടുപ്പിച്ചുള്ളവരുണ്ട്.
0: ലേഡീസ്
1: ഞങ്ങൾ 6 ജെന്റ്സും 2 ലേഡീസുമായിരുന്നു ഉണ്ടായത്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാട്ടിലൂടെയാണ് പോകുന്നത്, നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആ കാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല രീതിയിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റൂട്ടും കൂടെയാണിത്.
0: കാട് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഇവിടെ കാണുന്ന കാടും അവിടെ കാണുന്ന കാടും തമ്മിലുള്ള വ്യത്യാസം,
1: നല്ല വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ചില കാടുകൾ നമുക്ക് പേടിപ്പെടുത്തുന്നതായിരിക്കും അല്ലെ, അവിടെ ആ ഒരു കാടിൽ നമുക്ക് ആ ഒരു ഭയം അങ്ങനെ തോന്നില്ല.
0: മരങ്ങളുടെ ഇലകളൊക്കെ വളരെ വലുപ്പമുള്ളതാണോ അതോ ഇലകളുടെ വലിപ്പം എങ്ങനെയാണ്?
1: ഇലകളുടെ നമ്മൾ വലിപ്പം നോക്കുവാണെങ്കിൽ കൂടുതലും നമുക്ക് തോന്നിയത് ഈ ഒരു കൂർത്ത ഇലകൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇലകളാണ് നമ്മൾ കൂടുതലും കണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ പോയ വഴിയുടെ ചുറ്റുമുള്ള മരങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഗൈഡുമാർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവർ ഒരു ടീമായിട്ട് പോയായിരുന്നു, അപ്പൊ ഇവർക്കെല്ലാവരും കാണാൻ പറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ യാത്ര കാടായതുകൊണ്ട് നമുക്ക് വലിയ വെയിലടിക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് വലിയൊരു ക്ഷീണമാർക്കും തോന്നില്ല. ഫസ്റ്റ് ഡേയും കൂടിയാണ്, എല്ലാവരും ഫുൾ എനർജിയോടുകൂടി പോയിക്കൊണ്ടിരിക്കുക.
0: നമ്മള് കയറുമ്പോ ഇങ്ങനെ അരുവിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാടാൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രീംസ് ചെറുത് അങ്ങനെ
1: ഇല്ല, നമ്മൾ പോകുന്നുണ്ട്, അങ്ങനെ സ്ട്രീംസ് ഒന്നും നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല.
0: മെയിൻ ആയിട്ട് അവിടെ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഗൈഡായിട്ടുള്ളവരൊക്കെ പറഞ്ഞത്?
1: കൂടുതലും കുരങ്ങിനെയാണ് കാണുന്നത്, കുരങ്ങും അണ്ണാനും ഇതിനൊക്കെയാണ് അവര് കാണുന്നതെന്ന് പറഞ്ഞത്.
0: അത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതിനേക്കാൾ എന്റയർലി ഡിഫറെന്റ്?
1: അതെ അതെ, എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയി, പക്ഷെ അന്ന് രാത്രി നമ്മളൊരു ഏകദേശം ഒരു 7:30 ആയി മച്ചാമേ ക്യാമ്പിൽ നമ്മൾ എത്തുമ്പോൾ രാത്രി ഇരുട്ടായി, വേറൊരു ചലഞ്ചും കൂടെ വന്നു, മഴയും പെയ്തു. ഞങ്ങൾ എത്തുന്നതിന് ഒരു ലാസ്റ്റ് 1 അവർ എന്ന് പറയുന്നത് മഴ പെയ്തായിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മൗണ്ടൻസിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. നിങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അത് വെച്ചിട്ട് നിങ്ങളൊന്നും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തുടങ്ങി ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചേടങ്ങി മഴ വരാം. അപ്പോൾ ഞങ്ങൾക്കൊരു ലാസ്റ്റ് 1 അവർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മഴ കിട്ടിയായിരുന്നു. അപ്പം മഴയും കൂടെ കിട്ടി, രാത്രിയായിരുന്നു, ഞങ്ങൾ പറഞ്ഞില്ലേ നൈറ്റായി. ഞങ്ങൾ ആരും ഇങ്ങനെയൊന്നും നടന്ന് ശീലമൊന്നുമില്ല. അതൊരു ഈ

0: ഇങ്ങനെ ഒരു കാട്ടിലൂടെ മഴയത്ത് നടന്നിട്ടില്ല, ഇരുട്ടിലൂടെ നടന്നിട്ടില്ല, അപ്പോൾ ടോർച്ചും വെച്ച് നടക്കുന്ന അതൊരു പുതിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു, പുതിയൊരു ചലഞ്ചുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7-8 മണിയായപ്പോൾ നമ്മൾ ഉമ്മച്ചാമ്മയെ ക്യാമ്പിലെത്തി. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുക്കണം. കാരണം എന്താ, അവർക്ക് ടൻസാനിയ ഗവൺമെന്റ് അറിയാനാണ് താഴെ നിന്ന് പുറപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയോ എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ അവർ ഫുഡിലേക്ക് കൊണ്ടുപോകും. അവർ ഫുഡെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് ഒരു ടെൻറ്റ്, ഒരു ടെൻറ്റ് അടിച്ച് നമുക്ക് എഴുതേറ്റ് നിൽക്കാൻ പറ്റുന്ന സൈസിൽ ഒരു ടെൻറ്റൊക്കെ വെച്ചിട്ട് അവിടെയാണ് നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും, നിങ്ങൾ ആദ്യം ചൂടോടുകൂടെയുള്ള നമുക്കൊരു സൂപ്പോ അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവർ തരുന്നത്. നിങ്ങളത് ഇരുന്ന് കുടിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളൊന്ന് കാമാവും, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ, അവർ വരുന്ന ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് പറഞ്ഞായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ, നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ് നമ്മുടെ ഗൈഡ്. സോ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവർ പറയുന്നത് അതേപോലെ നമ്മൾ
1: ഫോളോ
0: ചെയ്യുക. പിന്നെ ഇത് നേച്ചറാണ്, അവർ തരുന്ന അഡ്വൈസാണ്, നമ്മൾ നേച്ചറിലേക്കാണ് പോകുന്നത്. സോ റെസ്പെക്ട് ദ നേച്ചർ, റെസ്പെക്ട് ദ മൗണ്ടൻ. ഓക്കെ, നമ്മൾ വെറും ചെറുതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5,895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോട് നമ്മൾ കയറാൻ പോകുന്നത്, നമ്മൾ എത്ര അടിയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതിനെ ആ റെസ്പെക്റ്റോടുകൂടി നമ്മൾ പോവുക, പോകുന്ന വഴിയും നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പാക്കറ്റ്സ് ഉണ്ടാകും, ആ പ്ലാസ്റ്റിക് ഒന്നും അവിടെ വലിച്ചിടരുത് എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം തന്നെ അഡ്വൈസ് ചെയ്യുന്നതാണ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്.
1: അതെ, ഇപ്പോൾ ചൂട് കാപ്പിയും സൂപ്പും ഒക്കെ കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉഗാലിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ അവിടുത്തെ തന്നെ ഒരു തനതായ ഫുഡ് ഐറ്റംസ് ആണോ നമുക്ക് അവിടെ തരുന്നത്, അതോ അല്ലാതെ കോമൺ ആയിട്ട് എല്ലായിടത്തും കഴിക്കുന്ന പോലെ തന്നെയാണ്?
0: ഇല്ല, നമുക്ക് ഈ ട്രക്കിങ്ങിനിടയിൽ നമുക്ക് അങ്ങനെ ആ ലോക്കൽ ഫുഡ് അവർ സെർവ് ചെയ്യാറില്ല. കൂടുതലൊരു വെസ്റ്റേൺ ടച്ച് ഉള്ളൊരു ഫുഡാണ് നമുക്ക് തരുന്നത്. ഇപ്പം നമുക്കത് ബ്രെഡ് ടോസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് തരും, പിന്നെ കുറേ ഫ്രൂട്ട്സ് തരും അവർ, ചിക്കൻ. അപ്പോൾ ഇവർ പറയണത്, കാരണം ഈ ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രക്കിങ്ങിന് വി നീഡ് എനർജി. അപ്പോൾ ഈ എനർജിക്ക് അവർ പറയും കാർബോഹൈഡ്രേറ്റ്സ് നല്ലപോലെ കഴിക്കണം, പിന്നെ നമ്മുടെ മസിൽ വീക്കാകാതെ പോകണം, അതിന് പ്രോട്ടീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചിക്കനും എഗ്ഗും എല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പലപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കോമ്പിനേഷൻ ഈസ് ദെയർ, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ടാകും, പ്രോട്ടീനും അവിടെ മസ്റ്റായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്.
1: പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ എന്താണ്, പാട്ട് പാടുമോ, ഡാൻസ് അങ്ങനെ എന്താ, അതോ ക്ഷീണമാണോ, എന്താണ്?
0: നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ക്ഷീണിക്കും, പക്ഷെ വൺസ് നമ്മൾ ആ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ചില്ലാണ്. ഓരോരുത്തരും ഇഷ്ടംപോലെ കഥകൾ പറയും, ഇഷ്ടംപോലെ തമാശകൾ പറയും, ഓരോരുത്തരും ഇഷ്ടംപോലെ യാത്ര ചെയ്തവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടൊരു ട്രക്കിങ്ങിന് വരുന്നവർ. എൻ്റെ കൂടെ വന്ന പലരും എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയവർ, അന്നപൂർണ സർക്യൂട്ട് പോയവരൊക്കെ. അപ്പോൾ ഈ യാത്ര എക്സ്പീരിയൻസുകളും, പിന്നെ തമ്മിൽ നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ അവിടെ ഇരിക്കുന്ന സമയമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം. കാരണം 8 പേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇരിക്കുക. നമ്മൾ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലർ മുന്നിലായിരിക്കും, ചിലർ ബാക്കിലായിരിക്കും, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്.
2: രതീഷിന്റെ കിളിമഞ്ചാരോ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് സമാപിച്ചു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26 ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
5: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗം എന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം

ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർദ്ധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും
ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും

വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. ഒന്ന്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ

0: ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് പാലക്കാട് ശ്രീറാം പാടുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം. ആദ്യമായി മുഖാരി രാഗത്തിൽ പാഹി സദാ എന്നാരംഭിക്കുന്ന കൃതി രൂപകതാളം.

പാലക്കാട് ശ്രീറാം പാടിയ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം.

0: റിസർവ്ഡ് ടിക്കറ്റാണോ നോക്കുന്നത്, അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ, കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൗകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.
1: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ചെങ്കൂർ താഴത്ത് മേലതിൽ വീട്ടിൽ ബാലചന്ദ്രൻ പിള്ളയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: എൻ്റെ ഗ്രാമത്തിൻ്റെ പേരാണ് അമ്പലംകുന്ന്. കൊല്ലം ജില്ലയിൽ പുയപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ കിഴക്കും ആയൂരിൽ നിന്ന് 10 കിലോമീറ്റർ പടിഞ്ഞാറുമാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അമ്പലം ആദ്യ പദമായി വരുന്ന അനേകം സ്ഥലനാമങ്ങൾ കേരളത്തിലുണ്ട്. അമ്പലപ്പുഴ, അമ്പലപ്പുറം, അമ്പലക്കര തുടങ്ങിയവയാണ്. പണ്ട് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനായി വഴിയമ്പലവും ചുമട് താങ്ങിയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. താരതമ്യേന ഉയർന്ന പ്രദേശമായിരുന്നതുകൊണ്ട് അമ്പലം നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ അമ്പലംകുന്ന് എന്ന് പേര് പറയപ്പെടുന്നു. അമ്പലംകുന്ന് പ്രദേശം മെളിനല്ലൂർ, ഇളമാട് എന്നീ പഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സർവജാതി മതസ്ഥരാലും സ്നേഹത്തോടെ, സഹകരണത്തോടെ, സമാധാനത്തോടെ, ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഇവിടം അമ്പലങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ്. മന്ത്രിയായിരുന്ന എച്ച് ശരീരനായ എം എൻ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം നിർവഹിച്ച മയിലോട് കൈത്തറി നെയ്ത്ത് സ്ഥാപനം, മാധവൻ മെമ്മോറിയൽ വോർഡ് ചുടുകട്ട കമ്പനി എന്നിവ നാടിൻ്റെ പ്രധാന പ്രവർത്തനശാലകളായിരുന്നു. വിളക്കുമരങ്ങൾ പോലെ വളരെ ഉയരത്തിൽ നിലനിന്നിരുന്ന ഇവയുടെ പുകക്കുഴലുകൾ എല്ലാവരുടെയും കൗതുകം ഉണർത്തുന്നതായിരുന്നു. വൈകുന്നേരങ്ങളിൽ സജീവമായിരുന്ന മത്സ്യചന്ത ഇന്ന് ചെറുകിട സ്ഥാപനങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നിരിക്കലും വ്യാപാര മേഖലകളിൽ എല്ലാ

വസ്തുക്കളെല്ലാം ഇവിടെ ലഭ്യമാണ്. ആതുരാലയങ്ങളും എസ് ബി ഐ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ്, റോഡ്വിള തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ ഗ്രാമജീവിതം ആയാസരഹിതമാക്കുന്നു. മലകളും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളുമായി പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഗ്രാമമാണ് അമ്പലംകുന്ന്. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം നെട്ടയം എൽ പി എസിൽ ആയിരുന്നു. പഴയ നാലുകെട്ടും അറപ്പുരയും കൊത്തുപണികളാൽ മനോഹരമാക്കിയ ശില്പങ്ങളും നിറഞ്ഞ് തടിയിൽ തീർത്ത വീടാണ് എൻ്റെ താഴത്തു മേലതിൽ വീട്. മുൻപ് മറ്റ് വീടുകൾ ഉണ്ടായിരുന്നു. ഇതുമാത്രം നാളെയുടെ ചരിത്ര സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ രൂപവും മുഖകാന്തിയും ഒത്തിണങ്ങിയ ചാച്ച ശിവരാജൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ താമസം സമീപ പ്രദേശത്താണ്. ചാച്ച സിനിമകളിലും ഗാന്ധിജിയുടെ വേഷം ധരിച്ചിട്ടുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ആഘോഷവേളയിൽ ചാച്ചാജിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാണ്. നെട്ടയം സൈനുദ്ദീൻ എന്ന സിനിമ സീരിയൽ നടൻ വസിക്കുന്നത് അമ്പലംകുന്നിലാണ്. തൊട്ടടുത്തുള്ള നെട്ടയം ഇണ്ടളയപ്പൻ ക്ഷേത്രം, മിയന നാഗയക്ഷിക്കാവ്, മൈലോട് ദുർഗാദേവി ക്ഷേത്രം, വലിയവിള ഭഗവതി ക്ഷേത്രം എന്നിവ കലാകാരന്മാർക്ക് അംഗീകാരം കൊടുക്കാറുണ്ട്. ഇന്ത്യൻ മ്യൂസിക്കിൽ പി ജി ഡിപ്ലോമ നേടി സംഗീത സദസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഐശ്വര്യ ഷൈൻ ഈ നാട്ടുകാരിയാണ്. ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കരയോഗത്തിലെ സംഗീത അധ്യാപികയായ കലാമണ്ഡലം അനു എം എ മ്യൂസിക് 2025 കേരള വജ്രജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ്. സംഗീതരംഗത്ത് സജീവമായി പങ്കെടുക്കും. ഇന്ത്യയിലും വിദേശത്തുമായി ഓൺലൈൻ ഓഫ്ലൈൻ സംഗീത ക്ലാസുകൾ നടത്തുന്നു. നിരവധി സംഗീത സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരിയാണ്. 5 ദശാബ്ദം മുമ്പ് ഞാൻ തുടക്കം കുറിച്ച ബാലചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് KGT എന്ന വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത അന്യ സംസ്ഥാനങ്ങളിലും ഇവിടെയും നേടിക്കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും കായിക പരിശീലനം നേടുന്നതിനു വേണ്ടി സിതാര വോളിബോൾ സ്റ്റേഡിയം, വെളിനെല്ലൂർ പഞ്ചായത്ത് സ്റ്റേഡിയം എന്നീ 2 സ്റ്റേഡിയം ഇവിടെ നിലവിലുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഗതാഗത സൗകര്യം ലഭ്യമാണ്. കുളത്തൂപ്പുഴ കൊല്ലം, കടയ്ക്കൽ കൊല്ലം, കൊല്ലം അഞ്ചൽ, കൊട്ടാരക്കര തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇടതടവില്ലാതെ ബസ് സർവീസ് ഉണ്ട്. ക്ഷീര കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പാൽ സംഭരണവും വിതരണവും നല്ല രീതിയിൽ നടക്കുന്ന മിൽമ ഡയറി ഫോം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നു. മദ്യശാലകൾ ഒന്നുമില്ലാത്തത് ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. എടുത്തു പറയാവുന്ന ഒരു കാര്യം, ശ്രീനാരായണ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. പണ്ട് ഞങ്ങളുടെ പാടത്ത് കാളയെക്കൊണ്ട് കലപ്പ നുഖം വച്ചുകെട്ടി പൂട്ടി നെൽകൃഷി നടക്കുന്ന സമയത്ത് നിലം ഒരുക്കി എല്ലാ വിഭാഗം ആളുകളും ഉരുക്കളെ കൊണ്ട് മരമടി മഹോത്സവം നടത്താറുണ്ടായിരുന്നു. കൂടാതെ ഞാറുനടിയിൽ ഞാറ്റുപാട്ട്, കൊയ്ത്ത്, കറ്റമെതിക്കൽ തുടങ്ങിയ എല്ലാം ഒരാഘോഷമായി കൊണ്ടാടിയിരുന്നു. നെല്ലളക്കുന്ന പറ ചങ്ങഴി എന്തെന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ല. വയലേലകൾ അന്യം നിൽക്കുന്ന ഈ കാലത്ത് ആ നല്ല ഓർമ്മകൾ മായാതെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ ഉത്സവ ദിനമായ ആ പഴയ കാലം ഇന്നും ഓർക്കുന്നു. വട്ടത്തിൽ പാറ ഇരിക്കുന്ന സ്ഥലം വട്ടപ്പാറ സമീപത്താണ്. കൊല്ലം അമ്പലംകുന്ന് വട്ടപ്പാറ ബസ് സർവീസ് നിലവിലുണ്ട്. കശുവണ്ടി ഫാക്ടറികൾ ധാരാളം പണ്ടുണ്ടായിരുന്നു. ഇന്ന്

0: എല്ലാം നിശ്ചലമായി. പറങ്കിമാം തോട്ടങ്ങൾ എല്ലാം റബ്ബർ തോട്ടങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് കൃഷി ചെയ്യാൻ സ്ഥലങ്ങളില്ലാതെയായി. കാർഷിക വിഭവങ്ങൾ വിപണനം നടത്തുന്നതിനും ശേഖരിക്കുന്നതിനും ഉതകുന്ന കാർഷിക വിപണികൾ സമീപ പ്രദേശങ്ങളിൽ ഉള്ളത് കർഷകർക്ക് ആശ്വാസമാണ്. റേഡിയോകൾ പണ്ടുകാലത്ത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഉണ്ടായിരുന്നു. ഇന്ന് ജീവിത സാഹചര്യവും സാങ്കേതിക വിദ്യയും മാറിയ സാഹചര്യത്തിൽ അത് അന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊതുവെ സുഖപ്രദമായി സമാധാനമായി ജീവിക്കാൻ അമ്പലങ്ങുന്ന പ്രദേശവാസികൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പൂർണ്ണരൂപം ഇതാണ്.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിരാമിയുടെ ഒന്നാം ദിവസം ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു?
1: വളരെ നന്നായി ഫാദർ, എല്ലാവരെയും പരിചയപ്പെട്ടു, നാടൊക്കെ നടന്നങ്ങ് കണ്ടു. അച്ഛനോട് ഈ നാടിനുള്ള സ്നേഹവും ബഹുമാനവും അനുഭവിച്ചറിഞ്ഞു എന്ന് പറയാം.
0: അത് പറയാനുണ്ടോ? പണിക്കര് സാർ ഇല്ലാതെ ഈ നാടില്ല. അക്രമവും അരാജകത്വവും മാത്രമുണ്ടായിരുന്ന ഒരു ഗ്രാമത്തെ ഇങ്ങനെ മാതൃകാ ഗ്രാമമാക്കിയത് പണിക്കര് സാറാണ്.
1: ഭാവിയിൽ അതൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. എനിക്കത് പക്ഷേ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ അവസരം കിട്ടി.
0: കുട്ടപ്പായിയെ കണ്ടില്ലല്ലോ, സ്ഥലത്തില്ലേ?
1: ഡോക്ടർ മാർഗരറ്റിനെ കൊണ്ടുവരാൻ പോയി. ഡോക്ടറിനെ നിങ്ങൾക്കൊക്കെ നന്നായി അറിയാമെന്ന് പറഞ്ഞു.
0: ഞങ്ങളുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നയാളാണ്. വളരെ നല്ലൊരു കുട്ടി, അഭിരാമിക്ക് ഇഷ്ടമാവും. ദേ വന്നല്ലോ അവർ.
1: ഗുഡ് മോർണിംഗ് ഡോക്ടർ, വെൽക്കം. ഇങ്ങോട്ട് ഇരുന്നോളൂ. കുട്ടപ്പായി, കത്രീന ചേട്ടത്തിയോട് ചായ എടുക്കാൻ പറയൂ, അല്ലെങ്കിൽ നീ അതിങ്ങ് എടുത്തോ.
2: എനിക്കൊരു അത്യാവശ്യം ചേച്ചി, ചേട്ടത്തിയോട് പറയാം. എന്റെ ഇവിടുത്തെ പദവി ഇവർക്കറിയില്ല, പഠിപ്പിച്ചു കൊടുക്കാം.
1: എന്താ കുട്ടപ്പായി?
2: ഒന്നുമില്ല ചേച്ചി, ഒരു പാട്ടുപാടിയതാ.
0: മാർഗരറ്റ് നേരെ ഇടുക്കിയിൽ നിന്നുള്ള വരവാണോ? യാത്രാക്ഷീണമൊന്നും ഇല്ലല്ലോ?
3: ഏയ് ഇല്ല ഫാദർ, ഇന്നലെ എന്റെ ആന്റിയുടെ അടുത്തായിരുന്നു കൊല്ലത്ത്. രാവിലെയാ ഇങ്ങോട്ട് പുറപ്പെട്ടത്. മാഡം, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്.
1: അതെ ഡോക്ടർ, എന്നോട് അനുകുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: മാർഗരറ്റ് ഒരു രക്ഷകയായിട്ടാ ഇവിടെ വന്നത്, അതും വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിൽ.
3: ഞാനും ഇവിടെ വന്നതിനു ശേഷമാണ് സംഗതിയുടെ ഗൗരവം പിടികിട്ടുന്നത്. പിന്നെ അത് സോൾവ് ചെയ്യുക എന്നതേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
1: എനിക്ക് ആ സ്വഭാവം വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെയാണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നതും. ഡോക്ടറിനെ ഇവിടെ അങ്ങ് കൂടിക്കോളൂ.
0: വളരെ നല്ലൊരു സജഷൻ, എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
3: അയ്യോ, ഞാനത് ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അതിന് പല പല പ്രയാസങ്ങളുണ്ട് ഫാദർ.
1: ഞാൻ വെറുതെ വെച്ച സജഷൻ അല്ല കേട്ടോ, എന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഇവിടെ വേണം. ഡോക്ടറുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം.
4: എടാ കുട്ടപ്പായി, അഭിചേച്ചി ഭരണം ഏറ്റെടുത്തോ? കൗണ്ടറേ, എന്താ ആലോചിക്കുന്നത്?
2: എല്ലാം ഏറ്റെടുത്തു. എന്തൊരു ശ്രദ്ധയാ ചേച്ചി, ആ ചേച്ചി ചില്ലറക്കാരി അല്ല.
5: എനക്കും അത് തോന്നിയത്. നടത്തൈ രൊമ്പ സോഫ്റ്റാക്കും, ആനാൽ ആൾ കഠിനമാണവർ.
4: പണ്ടും അങ്ങനെയാ, വഴക്കൊന്നും പറയില്ല. പക്ഷെ ഒരു നോട്ടം നോക്കിയാലുണ്ടല്ലോ, നമ്മൾ ഉരുകി പോവും.
2: ഇന്നലെ സൊസൈറ്റി സെക്രട്ടറിയെ ഇരുത്തി അങ്ങ് ഉരുക്കി. ആദ്യമായിട്ട് കാണുന്ന റെക്കോർഡ്സിൽ ഒറ്റ നോട്ടത്തിൽ തെറ്റ് കണ്ടുപിടിക്കും.
5: അപ്പോ എല്ലാവർക്കും നല്ല ഭയം ഇരിക്കും. പ്രകാശ് സാർ രൊമ്പ സ്ട്രിക്ട് എന്ന് തോന്നിയാലും കൊഞ്ചം കൂടെ കടുംപിടുത്തക്കാരൻ കിടയാത്.
4: പ്രകാശ് ഏട്ടൻ പാവം, ബാംഗ്ലൂരിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്വന്തം സ്ഥാപനം ഉണ്ടായിട്ടും അത് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ പറയാവോ?
2: പണിക്കര് സാറ് നിർബന്ധിച്ചു കാണും, പോയി ചാർജ് എടുത്തേ പറ്റൂ എന്നും പറഞ്ഞു കാണും.
5: അതുതാൻ മാഡം, സാർ കട്ടായപ്പെടുത്തിയിരിപ്പാർ.
4: അവിടെ നിങ്ങൾക്ക് തെറ്റി. അന്നപൂർണ ചേച്ചി അച്ഛൻ അയച്ചപ്പോ തന്നെ അഭിചേച്ചി ഇവിടെ വരാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്.
2: എന്തായിരിക്കും ഇവിടവുമായി ഒരു അറ്റാച്ച്മെന്റ്? പിടി കിട്ടുന്നില്ലല്ലോ.
5: എന്നപ്പാ അത്, പിടന്ന നാട്ടുമേലുള്ള അൻപാലത്താനെ നാട്ടിലേ നിൽക്കമെന്റും എന്നെ ആസൈ.
4: പഠിക്കാനായിട്ട് പുറത്തു പോയേ പറ്റൂ എന്ന് ശാഠ്യം പിടിച്ചു പോയ ആളാണ്. കല്യാണം കഴിഞ്ഞ് ഏറിയാൽ ഒരു 3 തവണ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ കൊതി ഒന്നും അല്ല കൗണ്ടറേ.
2: പിന്നെന്തായിരിക്കും, മനസ്സിലിരിപ്പ് പിടികിട്ടുന്നില്ല, ഒന്നും വിട്ടു പറയുന്നതുമില്ല. എനിക്കത്ര സ്വാതന്ത്ര്യവും തരുന്നില്ലെന്നേ.
5: ഉന്നയെ പറ്റി വേണ്ടിയ വിവരങ്ങൾ തിരിഞ്ഞു കിട്ടുതാ വന്നത്?
4: അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അഭിചേച്ചി വന്നിരിക്കുന്നത് വെറുതെയല്ല. കുടുംബത്തിൽ ഏറ്റവും കുറച്ച് നിന്നിട്ടുള്ള ആള് ചേച്ചിയാണ്. ആരോടുമില്ല അധികം അടുപ്പം. അച്ഛന്റെ ഇഷ്ടപുത്രിയാണ്. കാര്യപ്രാപ്തി ഉണ്ട് പോലും. ആർക്കാണ് കാര്യപ്രാപ്തി ഇല്ലാത്തത്?
6: ബേബി, നിനക്കെന്തിനാ ഇത്ര പരിഭ്രമം? നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളല്ലേ അഭിരാമി?
7: ഓ
6: എന്നാലും ഗംഗാരേട്ടാ, ഒരു പേടി. കൂടെ പഠിച്ചതിന്റെ സ്വാതന്ത്ര്യം എടുക്കാമോ എന്നറിഞ്ഞൂടാ.
7: ഒരു കുഴപ്പമില്ല, നീ നിന്റെ ജോലി നന്നായി ചെയ്യുക, അപ്പൊ ആരെയും പേടിക്കണ്ട.
6: അതല്ല ഗംഗാരേട്ടാ, ഞങ്ങൾ പരസ്പരം പേര് വിളിച്ച് നടന്നവരാ. മാനേജറായിട്ട് വരുമ്പോ പേര് വിളിക്കാമോ? വിളിച്ചാ ഇഷ്ടപ്പെടുവോ? ഒന്നും പിടിയില്ല.
7: ചിലർ പദവിക്കനുസരിച്ചുള്ള ബഹുമാനം പിടിച്ചു വാങ്ങും, ചിലർക്കത് സ്വാഭാവികമായി കിട്ടും, ചിലർ അത് ആഗ്രഹിക്കുന്നേ ഉണ്ടാവില്ല. പലതരം ആൾക്കാരുണ്ട്.
6: ഇതിലേത് തരമാണ് ഈ അഭി? എന്തായാലും അവസാനത്തേനല്ല ഉറപ്പ്.
7: എന്തായാലും പണിക്കർ സാറിന്റെ മോളാണല്ലോ, അതിന്റെ ക്വാളിറ്റി കാണും. പിന്നെ അവിടുത്തെ അമ്മ വളർത്തിയ കുട്ടിയാണല്ലോ അഭിരാമി.
6: എനിക്കതൊന്നും അല്ല പേടി ഗംഗാരേട്ടാ, പഴയ ഏടൊക്കെ പൊടിതെട്ടിയെടുക്കുമെന്നാ. എനിക്ക് ഡോക്ടർ മാർഗരറ്റിനെ ഒന്നുകൂടെ കാണണം.
7: എന്തിന്?
6: എന്തോ ഒരാധി, ഡോക്ടറെ കണ്ടേ പറ്റൂ.
8: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
9: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
10: അടുക്കളയിൽ നിന്ന്
9: ഇന്ന് അടുക്കളയുടെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തൃശൂർ കോണത്തുകുന്ന് നിന്ന് ദേവി രാമചന്ദ്രൻ.
11: പഴയ അടുക്കള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. മൺപാത്രങ്ങളാണ് അധികം ഉപയോഗിച്ചത്. മൺപോലെ കറികൾ വയ്ക്കാൻ കൽച്ചട്ടി, നല്ല കനത്തിലുള്ള ഒരു ചട്ടിയാണ്, അത് നല്ല ഉയരത്തിലൊക്കെ ആയിട്ട്. പിന്നെ അലുമിനിയം പാത്രം, ഓട്ടുപാത്രങ്ങൾ, ഇതൊക്കെയാണ് പാത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുമാതിരി തേങ്ങ ചിരകാനായിട്ട് ഇരുന്ന് ചിരകാൻ പറ്റിയ വലിയ ചിരവേലാണ് തേങ്ങ ചിരകിയിരുന്നത്. അതുപോലെ അരി വെന്ത് ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാർക്കാനായിട്ട് മരത്തിൻ്റെ ഒരു പാത്തി ഉണ്ടായിരുന്നു അടുക്കളയിൽ. ആ പാത്തിയിലേക്കാണ് ചോറ് വാർത്ത് കഞ്ഞിവെള്ളം അതിലാണ് വയ്ക്കുക. അതിന് തട വയ്ക്കാനായിട്ടൊരു ചെറിയൊരു മരത്തിൻ്റെ കഷ്ണമുണ്ട്, അടവലകൊണ്ട് വച്ചിട്ടാണ് ചോറ് വാർക്കുക. പിന്നെ തലേ ദിവസം തന്നെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ വിറക് ശേഖരിച്ച് വയ്ക്കും. അതുപോലെ വെള്ളം തലേ ദിവസം തന്നെ കോരി എല്ലാം റെഡിയാക്കി കൊണ്ടുവയ്ക്കും. 5 മണിക്ക് മുമ്പേ വെള്ളം കോരി കൊണ്ടുവയ്ക്കണം, അങ്ങനെയാണ്. സന്ധ്യയ്ക്ക് വെള്ളം കോരാൻ പാടില്ല എന്നൊക്കെ പറയാം. പിന്നെ രാവിലെ എണീറ്റ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ അടുപ്പിലെ ചാരം കോരി ഒരു പാത്രത്തിലാക്കി വയ്ക്കും. പിന്നെ ഈശ്വരനെ വിചാരിച്ച് അടുപ്പ് കത്തിക്കും. പിന്നെ കറികൾക്ക് അരയ്ക്കാനുള്ളത് അമ്മിക്കല്ലിലിട്ടിട്ടാണ് അരയ്ക്കുക കേട്ടോ. സാമ്പാറിനൊക്കെ ആണെങ്കിലും മല്ലിമുളകൊക്കെ വറുത്ത്, അതുപോലെ മീൻ കറി ആണെങ്കിലും മല്ലിമുളകും തേങ്ങയും ഒക്കെ കൂടി ആദ്യം തന്നെ ഉരുളിലിട്ട് നന്നായിട്ട് ഇടിച്ച് പൊടി ഒരുവിധം പൊടിക്കും. എന്നിട്ട് അമ്മിക്കല്ലിലിട്ട് അരയ്ക്കും. അപ്പൊ വേഗം അരഞ്ഞു കിട്ടുമല്ലോ. പണ്ടൊക്കെ മാമൂമ്മമാരൊക്കെ പറയും, അരയിലാണ് മോളെ കറിയുടെ ഒരു സ്വാദിരിക്കണേ എന്ന് പറയാറുണ്ട്. അതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അരപ്പല്ലകി അമ്മ വെച്ചിട്ടാണ്, ഉരുണ്ടെ കുപ്പി കൊണ്ട് പരത്തിയിട്ടാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പുട്ടുണ്ടാക്കാനായിട്ട് മോളയുടെ കണിയായിരുന്നു, അതിലിട്ടിട്ടാണ് പുട്ടുണ്ടാക്കുക. അതിനൊക്കെ എന്ത് നല്ല രുചിയായിരുന്നു. വിറക് കത്തിച്ച് ഭക്ഷണം തയ്യാറാക്കിയാലും വിഷമില്ലാത്ത നല്ല രുചിയുള്ള ഭക്ഷണമാണ് കഴിച്ചു വന്നിരുന്നത്. അതുപോലെ ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിലും ആ പ്രസവ സമയം അടുക്കുമ്പോഴേക്കും വിറക് ശേഖരിച്ച് വച്ചിരുന്നു. ആ സമയത്ത് അവർക്ക് രാവിലെ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അതുപോലെ ജനിച്ച കുട്ടിക്ക് വെളിച്ചെണ്ണ വെന്തെടുക്കണം, തേങ്ങാപ്പാല് പിഴിഞ്ഞ്. അതൊക്കെ അടുപ്പ് കത്തിച്ചിട്ടാണ് ചെയ്യാറ്. അതുപോലെ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട്. പിന്നെ പശുവുള്ള വീടാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു ചെറിയ അടുക്കള ചാച്ച് എടുത്തിട്ടുണ്ടാവും. അത് ആ അടുക്കള ആഴ്ചയിൽ ഒരു ദിവസം മെഴുകണം. രാവിലെ ആ അടുപ്പിലാണ് പശുവിന് കഞ്ഞി വയ്ക്കലും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കലൊക്കെ. അതുപോലെ കറവയുള്ള പശുവാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ കറന്ന പാല് വീട്ടിലെ അടുക്കളയിൽ തന്നെ കൊണ്ടുവന്ന് വൃത്തിയാക്കി ശുദ്ധമാക്കിയിട്ട് പാത്രത്തിലിട്ട് തിളപ്പിച്ച് അത് കട പോലെ കൊണ്ട് ഇളക്കിയിട്ടാണ് അടുപ്പ് കത്തിച്ച് വയ്ക്കും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടുപ്പിൽ ഊമിയിടും. ആ ഊമി തീയിൽ കിടന്ന് പാല് വേവണം എന്നാ പറയുക. അങ്ങനെ കുറേ നേരം വൈകുന്നേരം വരെ അതിൽ ഊമി കുറേ ഇട്ടിട്ട് ആ പാല് അതിൽ കിടന്ന് വെന്ത് വറ്റും. അങ്ങനെ അതിൽ ഉറവൊഴിച്ച് പിറ്റേ ദിവസം അത് കലക്കിയെടുക്കുമ്പോൾ ധാരാളം വെണ്ണയും കിട്ടും. മാത്രമല്ല ആ മോര് നല്ല സ്വാദായിരിക്കും. അതുപോലെ അടുപ്പിൽ കത്തിക്കണ പാത്രങ്ങളൊക്കെ കരി പിടിച്ച് നിറയെ വൃത്തികേടായിരുന്നു. പക്ഷെ അത് തേച്ച് മിനുക്കി കിട്ടാനായിട്ട് അടുപ്പിലെ ചാരവും പിന്നെ ചകിരിച്ചോറും ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങൾ വൃത്തിയാവുക. വെട്ടിത്തിളങ്ങും പാത്രങ്ങള്, അതുപോലെ പാത്രങ്ങളിലെ എണ്ണമയം പോവാനായിട്ട് കുറച്ച് അലക്ക് കാരം, അതല്ലെങ്കിൽ അലക്ക് സോപ്പ് എടുത്തിട്ട് ഉണങ്ങിയ വാഴയുടെ ഇല എടുത്തിട്ട് അതുകൊണ്ടാണ് തേച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ചകിരിച്ചോറെടുക്കും. അങ്ങനെ വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ വേനൽക്കാലം വരുമ്പോൾ നല്ല പണിയാ, കാരണം ഓല വീട്ടിൽ ചീന്തി ഉണക്കി അത് കുതിർത്ത് കൊണ്ടുവന്ന് മെടഞ്ഞെടുത്തെടുക്കണം. കാരണം വിറക് പെര കെട്ടണം, വിറക് സ്റ്റോക്ക് വെക്കണമല്ലോ, അതിന് വിറക് പെര കെട്ടണം, പിന്നെ ചാച്ചിറക്ക് കെട്ടണം, അതിന് വേണ്ടിയുള്ള ഓലൊക്കെ മെടഞ്ഞ് റെഡിയാക്കണം. മാത്രമല്ല പറമ്പിൽ നിന്ന് വൃക്ഷങ്ങളിലെ കൊമ്പൊക്കെ വെട്ടി ഇറക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ഇലയൊക്കെ പച്ചിലകളായിട്ടെടുക്കും, ബാക്കി കൊമ്പുകളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയൊടിച്ച് അതൊക്കെ ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് വെക്കും. അതുപോലെ വലിയ വിറക് കോടാലി കൊണ്ട് കീറി റെഡിയാക്കി അത് വയ്ക്കും. വിറക് പേര റെഡിയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണക്കിയത് കെട്ടി അടക്കി ഒതുക്കി കൊണ്ടുവയ്ക്കും. വിറക് പേരയിൽ ഒരു വശത്ത് ഓലക്കെട്ടുകൾ നിറച്ച് അഴ കെട്ടി തൂക്കിയിടും, പിന്നെ കൊതുമ്പുണ്ടാവും കുറെ, അതൊക്കെ ഒരു വശത്ത് തൂക്കിയിടും. അങ്ങനെയാണ് വിറക് ശേഖരിച്ചിരുന്നത്. പിന്നെ തേങ്ങ പൊതിച്ച ചകിരി ഉണ്ടാവും, ധാരാളം ഉണ്ടാവും, അതും ഒരു ഭാഗത്ത് നിറയെ കൂട്ടിയിടും. പിന്നെ ചിരട്ടകള് ചാക്കിലാക്കിയിട്ട് കെട്ടി അതും സൂക്ഷിക്കും. ധാരാളം വിറക് വേണല്ലോ വർഷക്കാലത്ത് കത്തിക്കാനായിട്ട്. പ്രത്യേകിച്ചും വേനൽക്കാലാണെങ്കിൽ നമുക്ക് പറമ്പിൽ നിന്ന് അന്നന്നത്തെ എടുത്ത് കൊണ്ടുപോയി കത്തിക്കാൻ സാധിക്കും, ഇതത് സാധിക്കില്ലല്ലോ. അപ്പം അതിന് ഞാൻ ശേഖരിച്ച് വെക്കുന്നതാണ്. അതുപോലെ ഓണം വിഷുവൊക്കെ വരുമ്പോൾ വിഭവങ്ങളൊക്കെ ഒരുക്കണം, ഓണത്തിന് കായ വറക്കണം, അതുപോലെ ശർക്കര വരട്ടി ഉണ്ടാക്കണം, പിന്നെ വിഷുവിന് ചക്ക വറക്കണം, ചക്ക വരട്ടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് കൊതുമ്പും അതുപോലെ നല്ല വിറകുമാണ്, അതിനൊക്കെ എടുത്തു വയ്ക്കുക, സൂക്ഷിച്ച് വയ്ക്കുക. ഒന്നും അരയ്ക്കാൻ ഗ്രൈൻഡറോ മിക്സിയോ ഒന്നുമില്ല, അതുപോലെ വേവിക്കാൻ കുക്കറോ ഒന്നുമില്ല. കൽച്ചട്ടിയിലിട്ടിട്ടാണ് പരിപ്പായാലും പയറായാലും കടലയിലും എന്തായാലും അടുപ്പത്തിട്ട് തീ കത്തിച്ച് വേവിച്ചിട്ടാണ് എടുക്കുക. ഇത് എല്ലാ കറികളും പായസം വരെ എല്ലാതെ വീട്ടിലൊരുക്കണ എല്ലാ കാര്യങ്ങളും വിറക് കത്തിച്ചു. പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടിയുള്ള ജീവിതത്തിന് ഒരു സുഖം ഉണ്ടായിരുന്നു, ആ ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ജീവിതം, ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഓർക്കാൻ നല്ലൊരു ജീവിതമായിരുന്നു അന്നത്തെ. അന്നൊക്കെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കും. അത് ഇഡ്ഡലിയോ ദോശയാണെങ്കിലും അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് അത് ഉച്ചയ്ക്കൊരു 3-4 മണിയോടുകൂടി ആട്ടുകല്ലിലിട്ട് അരച്ച് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വയ്ക്കും. അന്നത്തേക്കുള്ളത് മാത്രമേ അന്ന് അരച്ച് വയ്ക്കുള്ളൂ കേട്ടോ, കാരണം അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കുമല്ലോ. പിന്നെ പുട്ടിനുള്ള അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരി വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ട് ഉരലിലിട്ടിട്ട് അത് മരവരലുണ്ട് കല്ലുരലുണ്ട് അതിലേതിലെങ്കിലും ഇട്ട് വലിക്കൊണ്ട് ഇടിച്ച് പൊടിച്ച് അത് അരിച്ച് വറുത്ത് ഒന്നിലോ ഇരുമ്പിന്റെ ചീഞ്ചട്ടിയില് അല്ലെങ്കിൽ ഉരുളിയിലിട്ട് വറുത്ത് അതും ചൂല് കൊണ്ടാണ് അത് ഇളക്കുക. അങ്ങനെ വറുത്ത് റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അതാണ് രാവിലത്തെ ഭക്ഷണത്തിന് അങ്ങനെ എടുക്കുക ഞങ്ങൾ എടുക്കാറ്. ദോശ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിന്റെ ദോശത്തട്ട്, അതുപോലെ ഇരുമ്പിന്റെ ചട്ടുകം, പിന്നെ കൂട്ടാനിലൊക്കെ വറുത്തിടാനായിട്ട് ഇരുമ്പിന്റെ ചെറിയ ചീനച്ചട്ടി, ചെറുതും വലുതും പപ്പടം കാച്ചാനും ഉപ്പേരി വയ്ക്കാനും ഒക്കെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ചെയ്യാറ് കേട്ടോ.
12: വായനശാലകളിലൂടെ
9: റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനും ഗ്രന്ഥശാലാ പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവ പഞ്ചായത്തിലെ മണപ്പള്ളി എന്ന ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന യുവഭാവന ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്.
13: ഗ്രന്ഥശാലകൾ നാടിന്റെ വിളക്കാണെന്ന് പറയാറുണ്ട്. കേരളത്തിലെ ഗ്രാമീണ ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവം അക്ഷരം പ്രതി ശരിയാണ്. കേരളത്തിന്റെ സാമൂഹിക പരിവർത്തനത്തിലും സാംസ്കാരിക മുന്നേറ്റത്തിലും നവോത്ഥാന ആശയങ്ങളുടെ പ്രചാരണത്തിലും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നിർമാർജനത്തിലും നമ്മുടെ ഗ്രാമീണ വായനശാലകൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. മണപ്പള്ളി വടക്ക് സ്ഥിതി ചെയ്യുന്ന യുവഭാവന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ പ്രവർത്തനവും സാമൂഹികമായ കാഴ്ചപ്പാടോടെയാണ്. 1979 മണപ്പള്ളി പ്രദേശത്തെ ഒരു സംഘം യുവാക്കൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് യുവഭാവന ഗ്രന്ഥശാല. ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് യുവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇതിലെ അംഗങ്ങളായ യുവാക്കൾ കലാകായിക മത്സരങ്ങളിലും അമേച്വർ നാടക മത്സരങ്ങളിലും പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ക്ലബിന്റെ പ്രവർത്തനം സജീവമായ ഘട്ടത്തിലാണ് ഇവർ ഒരു വായനശാലയെപ്പറ്റി ചിന്തിച്ചത്. പുസ്തകങ്ങളും വർത്തമാന പത്രങ്ങളും ആനുകാലികങ്ങളും ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമാണല്ലോ. ക്ലബ് അംഗങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചു. ഒരു കടമുറിയിൽ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. ഇതേ യുവാക്കളുടെ സംഘടിത ശ്രമഫലമായി ഗ്രന്ഥശാലയ്ക്കൊരു മന്ദിരം നിർമ്മിച്ചു. അതിൽ ഗ്രന്ഥശാല പ്രവർത്തിച്ചു തുടങ്ങി. ലൈബ്രറിയോട് തൊട്ടു ചേർന്ന് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റേഡിയോ കിയോസ്കിൽ റേഡിയോ പ്രവർത്തിച്ചിരുന്നു. ക്ലബിലും വായനശാലയിലും വരുന്നവർക്കും മറ്റു പൊതുജനങ്ങൾക്കും റേഡിയോ പരിപാടികൾ ശ്രവിക്കാൻ അവസരമുണ്ടായി. ധാരാളം പേർ റേഡിയോയിലെ പരിപാടികൾ കേൾക്കാൻ അവിടെ കൂടിയിരുന്നു. തഴവ പഞ്ചായത്തിൽ ഇന്ന് 13 ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ 3-ാമത് ആരംഭിച്ച ലൈബ്രറിയാണ് യുവഭാവന. വളരെ നല്ല നിലയിൽ ഗ്രന്ഥശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9,353 പുസ്തകങ്ങൾ ഇപ്പോൾ ഗ്രന്ഥശാലയിലുണ്ട്. റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള എണ്ണമാണിത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക വിഭാഗവും ഗ്രന്ഥശാലയിലുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രന്ഥശാല ലൈബ്രറി കൗൺസിലിന്റെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി എന്നിവയുടെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുള്ള അക്ഷരസേനയുടെയും ഇവിടെ പ്രവർത്തിക്കുന്നു. കുട്ടികളിൽ വായനശീലം വളർത്തുക, അവരുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ബാലവേദി പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി ബാലോത്സവങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി വായന മത്സരങ്ങൾ, കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഗ്രന്ഥശാല മുൻകൈയെടുത്ത് പ്രതിഭാസംഗമം എല്ലാ കൊല്ലവും നടത്തുന്നു. സാഹിത്യരചന, ചിത്രരചന എന്നിവയുമായി ബന്ധപ്പെട്ട് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. യുവജനവേദി, വനിതാവേദി, വയോജനവേദി എന്നിവ ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പരിപാടികൾ നടത്തുന്നു. ഇവർക്കു വേണ്ടി പ്രത്യേക വായന മത്സരങ്ങൾ നടത്തുന്നു. രക്തപരിശോധന ക്യാമ്പ്, നേത്രപരിശോധന ക്യാമ്പ് എന്നിവയും നടത്താറുണ്ട്. വനിതാ പുസ്തക വിതരണ പദ്ധതി നടപ്പാക്കിയിട്ടുള്ള കരുനാഗപ്പള്ളി താലൂക്കിലെ 20 ലൈബ്രറികളിൽ ഒന്നാണ് യുവഭാവന ലൈബ്രറി. പുസ്തകങ്ങൾ വനിതകൾക്കും മുതിർന്ന പൗരന്മാർക്കും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണിത്. ഇതിനുവേണ്ടി ഒരു വനിതാ ലൈബ്രറിയൻ പ്രത്യേകമുണ്ട്. അത് നല്ല നിലയിൽ ഈ ലൈബ്രറി നടത്തുന്നുണ്ട്. പുസ്തകങ്ങളുടെ കൊടുക്കൽ വാങ്ങലിന് ഉപരി സാമൂഹിക കാഴ്ചപ്പാടോടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഈ ലൈബ്രറിയിൽ നടക്കുന്നു. പുസ്തക വായനയ്ക്കായി കുട്ടികളും വനിതകളുമാണ് ലൈബ്രറിയിൽ കൂടുതൽ എത്തുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് വായന പക്ഷാചരണം എല്ലാ കൊല്ലവും ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടത്തുന്നു. ജൂൺ 19 പി എൻ പണിക്കർ അനുസ്മരണത്തോടെ ആരംഭിക്കുന്ന പരിപാടി ജൂലൈ 7 ഐ വി ദാസിനെ അനുസ്മരിച്ചുകൊണ്ട് സമാപിക്കുന്നു. ഈ കാലയളവിൽ കേശവദേവ്, കെ ദാമോദരൻ, വി സാംബശിവൻ, കുമാരനാശാൻ, വൈക്കം മുഹമ്മദ് ബഷീർ മുതലായ സാഹിത്യ നായകരെ അനുസ്മരിക്കുന്ന പരിപാടികളും ഉണ്ട്. വായിച്ചു വളരാനും ചിന്തിച്ചു വിവേകം നേടാനും പുതുതലമുറയെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമത്തിന് വെളിച്ചമാകാൻ യുവഭാവന ഗ്രന്ഥശാലയ്ക്ക് കഴിയുന്നുണ്ട്.
0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
9: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
15: ആകാശവാണി
16: ഇപ്പോൾ ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തി പങ്കെടുത്ത ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡോക്ടർ TR സത്യകീർത്തിയുമായി സംസാരിച്ചത് സെവിൽ ജിഹാൻ.
15: നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തിയാണ്. നമസ്കാരം സർ.
17: നമസ്കാരം.
15: ഇഗ്നോയുടെ അഡ്മിഷൻ നേടാനുള്ള യോഗ്യത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
17: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈനും രണ്ട് രീതിയിലും, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗും ഓൺലൈൻ ലേണിംഗും, ഈ രണ്ടിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന പഠനം എന്ന് നടക്കുന്നത്. അപ്പം അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമ്മൾക്ക് ഇതുള്ളൂ. പിന്നെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് എം എസ് സി പ്രോഗ്രാം അല്ലെങ്കിൽ എം എ പ്രോഗ്രാം അല്ലെങ്കിൽ ബി എ പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനം അതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ ഇല്ല. ഇത്ര ഏജ് ഉള്ളവർക്ക് വേണമെങ്കിൽ അതിനകത്ത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നുണ്ട്. അതെ. ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ പി എച്ച് ഡി പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ഇത്രയും ഏജ് ഉള്ള ആൾക്കാർ പി ജി പ്രോഗ്രാംസിനും പി എച്ച് ഡിക്ക് വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവര് നിലവിലുണ്ട്.
15: പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ലേണേഴ്സിലേക്ക് എത്തിക്കുന്നത്?
17: കുട്ടികൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലെ ആയിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈൻ ഓൺലൈനാണ്. അവർക്ക് ഒരു അപ്പാർ ഐ ഡി റെഡി ആയിട്ട് വേണം. അവരുടെ ഈ അപ്പാർ ഐ ഡി എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നുവെച്ചാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ അപ്പാർ ഐ ഡി എന്ന് പറഞ്ഞാൽ. അപ്പാർ ഐ ഡിക്ക് വേണ്ടി അവർ അവരുടെ ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവർ ഒരു അപ്പാർ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയും, ഈ മെറ്റീരിയൽസ് നമ്മൾ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക് കൃത്യമായിട്ടത് അവരിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്.
15: നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്മിഷൻ എടുക്കാൻ?
17: ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് അവരുടെ ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ +2
15: മാർക്ക്ഷീറ്റ്.
17: പി ജി പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം. ഫോട്ടോയും വേണം, ഫോട്ടോയും സിഗ്നേച്ചേഴ്സും എല്ലാം ഓൺലൈൻ ആയിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ പേയ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ്, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. പക്ഷേ ആ സെന്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ

0: അവരുടെ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ ചിലപ്പം ഇവർ പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ അവരവരുടെ കാർഡ്സ് വെച്ചിട്ട് വേണം ഇത് അഡ്മിഷൻ എടുക്കാൻ.
1: ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എം എ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ അതിന് നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ
0: നമുക്ക് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് കൗൺസിലിംഗ് ഇതെന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നില്ല, മറിച്ച് നമുക്ക് സ്പെസിഫിക് ഡേയ്സ്, അതായത് സെക്കൻഡ് സാറ്റർഡേസ്, സൺഡേസ് ആൻഡ് ഹോളിഡേസ്, ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സുണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പം അത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്ന് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ എൽ എൽ ബി എൽ എൽ എം എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. ലോ കൗൺസിലിന്റെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷേ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സൈബർ സെക്യൂരിറ്റി, സർട്ടിഫിക്കറ്റ് ഇൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇപ്പോൾ ജൂലൈ 15 വരെ ഇതിന്റെ അഡ്മിഷൻസ് ഉണ്ട്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകണം. www.ign.ou.ac.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷന്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്ക് അവിടെ. ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കോഴ്സുകളുടെയും ഒരു ഇ പ്രോസ്പെക്ടസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്.
1: ഒരു വർഷം ഇഗ്നോയിൽ ഏതൊക്കെ ടൈമിലാണ് സർ അഡ്മിഷൻ?
0: നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പൊ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
1: അതെന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്?
0: അതിപ്പം ജൂലൈ 15 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും രണ്ട് പ്രാവശ്യം.
1: അഡ്മിഷൻസ് വരുന്നത് ജനുവരി
0: ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും, അതിലെ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെന്റർ ചൂസ് ചെയ്യാം. ഇപ്പൊ ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നുള്ള ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഉണ്ട്.
1: ഏത് പ്രായത്തിൽപ്പെട്ടവരും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും. സാറ്റർഡേ സൺഡേസ്
0: നമ്മൾ ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെ എല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നു കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ പഠന രീതികൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയണൽ സെൻറ്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെൻറ്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെൻറ്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്റ്റിലായിരിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറി വേനസ് കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെൻറ്ററാണ്. സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പഠിതാക്കൾക്ക്
1: പ്രോപ്പറായിട്ടുള്ള
0: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
1: പിന്നെ ഇൻ ബിറ്റ്വീനിൽ ചില സംശയങ്ങൾ വരാലോ, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ?
0: പറയുന്ന പോലെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി എ കോഴ്സ് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി പഠിക്കുന്ന വെച്ചാൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അത് ആ ഗ്രൂപ്പിലുണ്ടാവും. ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെയൊക്കെ നമ്പർ, ടീച്ചേഴ്സിൻ്റെയൊക്കെ നമ്പർ അതൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്. നമുക്കൊരു പ്രോസസ്സ് ഉണ്ട് ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിൻ്റെ ഫീ മൊത്തം അടയ്ക്കണം, അടച്ചിട്ട് പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്നതായിരിക്കും.
1: ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
0: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
1: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ വേറെ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പഠിച്ചിട്ട്

0: നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നോർമലി അവിടെ പഠിക്കുന്ന ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയും. അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവരുടെ ഈ സിലബസ് എന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, അത് ഇപ്പം ഇപ്പൊ 2 ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
0: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണം, സിമിലർ ആവണമെന്നില്ല. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
1: PhD. ആക്ച്വലി ഇഗ്നോയ്ക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അത് ഏത് സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് പ്രത്യേക ടൈമുകൾ ഇല്ല, നോർമലി ഇപ്പൊ നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
1: PhD
0: വേണ്ടി എൻട്രൻസിന് വേണ്ടി ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് അത് അത് അപ്ലൈ ചെയ്താൽ മതി. എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്, അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഏതാണ് നമ്മുടെ ഗൈഡ് എന്ന് വെച്ചാൽ ആ ഗൈഡിൻ്റെ കീഴിൽ നമ്മൾ ഒരു ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് PhD കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയും. പിന്നെ നെറ്റ് ഈ ഇതൊക്കെ ക്വാളിഫൈ ചെയ്തുണ്ടല്ലോ, JRF ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ,
1: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
0: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
1: അതുപോലെ സാർ സീറ്റുകളും,
0: സീറ്റുകളും അവർ ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ, ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 മാക്സിമം 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസും ഉണ്ട്, സീറ്റ് ഒത്തിരിയൊന്നും ഇല്ല. ഇപ്പൊ ഇഗ്നോയിൽ സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ഇപ്പൊ അതിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോൾ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമുക്ക് ഇപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്കുണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ഉണ്ട്, ഇങ്ങനെ 2 പ്രോഗ്രാംസ് ഉണ്ട്.
1: നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല, പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണന്റ് ഉണ്ട്. കോമ്പോണന്റ്സിൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്, അത് അതിന്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. വെച്ചാൽ
1: പ്രാക്ടിക്കൽസ്
0: ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിന്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണർ സപ്പോർട്ട് സെന്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇത്ര ലാബ്സ്, ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പൊ ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിന്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, എക്സ്റ്റർണൽ അസസ്മെന്റും ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും
1: സാധാരണ
0: നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ അതിന്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
1: പക്ഷെ പ്രോപ്പർ ആയിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സിന് ചെയ്യുന്ന പോലെ
0: ലാബ് ഒരു മസ്റ്റ് കമ്പോണന്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിന്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം, അപ്പോൾ ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിന്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
1: വർക്ക്
0: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിന്റെ. അപ്പൊ ഈ അതിനും പ്രോജക്റ്റിന് പ്രോജക്ട് ഗൈഡുണ്ട്. അപ്പൊ പ്രോജക്ട് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ പ്രോജക്റ്റിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും, ഈ ഈ മാസത്തിനുള്ളിൽ നമ്മൾ അത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ അവർ തന്നെ അവരുടെ പ്രോജക്റ്റ് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് അവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പൊ നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
1: ഓരോ നിമിഷവും
0: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ അഡ്മിഷനിൽ ഇതിൽ നമുക്ക് MSc ക്ലൈമറ്റ് സയൻസ് അതൊരു പുതിയ പ്രോഗ്രാമാണ്, ക്ലൈമറ്റ് സയൻസ്. ഇപ്പം നമുക്കറിയാമല്ലോ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് MSc ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷൻ ഉണ്ട്. അതേപോലെ തന്നെ MSc റിന്യൂവൽ എനർജി, അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റെയർ ആയിട്ടുള്ള കോഴ്സസാണ്. എന്തെങ്കിലും നല്ല
1: പുതിയതായിട്ട്
0: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ MSc ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്, പിന്നെ ഏകദേശം 13,000 രൂപയാണ് സെമിസ്റ്റർ റിസർച്ചിൻ്റെ പ്രോഗ്രാമാണ്, 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, AI ഒരു യുഗമായതുകൊണ്ട് നമുക്ക് MSc ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിന്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
1: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്,
0: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ.
1: പുതിയതായിട്ട് ലോഞ്ച് ചെയ്തത്
0: പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ, അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഒരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
1: MBA എൻട്രൻസ് ഉണ്ടോ സർ?
0: MBA ഇപ്പം നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 9 സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്, പുതിയ ഉണ്ട്.
1: ജേർണലിസം കോഴ്സ്, അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് MA?
0: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതിൽ ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
1: ഡിജിറ്റൽ ജേർണലിസം,
0: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്,
1: പുതിയ
0: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും എല്ലാ കോഴ്സും. അപ്പം നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്, ഈ പ്രോസ്പെക്ടസ് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഈ നോർമൽ
1: MA GMC
0: അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും.
1: നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
0: കിട്ടാറുണ്ടോ? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിനുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞത് അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിന്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന അവർക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള സ്കീംസ്, അതേപോലെ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP എന്ന് പറയും, ഇപ്പം അതിൽ ചെന്നിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല സ്കോളർഷിപ്പ് സ്കീംസ് നിലവിലുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവരുടെ ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നെ അതിനുശേഷം അവർക്ക് ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ
0: റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: അതുപോലെ തന്നെ ഇപ്പോൾ ഇഗ്നോയിൽ കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യത,
0: പ്ലേസ്മെന്റ് നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെയുണ്ട്. അവര് എപ്പോഴും പല പല പ്ലേസ്മെന്റ് ഇത് ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെന്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. അപ്പോൾ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികളെ തന്നെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ തന്നെ അവാർഡ്സ് കിട്ടിയിട്ടുള്ളവരുണ്ട്. പ്ലേസ്മെന്റ്സ് നമ്മൾ പ്ലേസ്മെന്റ് ഇത് പറയുന്ന കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്, അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
1: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്ന
0: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ അത്ര വേണ്ടത്ര കുട്ടികൾ ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിന് വേണം എന്ന് നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്റ്റാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു ഒരു സാധ്യത ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ ഈ അങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ്സും ലഭിക്കുന്നുണ്ട്.
1: അപ്പോൾ അതാണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡായിട്ട്

0: അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെൻറ്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും യു പി എസ് സി, പി എസ് സി പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദിയായിരിക്കും. താങ്ക് യു സോ മച്ച്.
1: ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി പങ്കെടുത്ത ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ടി ആർ സത്യകീർത്തിയുമായി സംസാരിച്ചത് സെവിൽ ജിഹാൻ.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയത്.

ഒരു ഗാനം കൂടി കേൾക്കാം. മൈ ബോസ് എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ വരികളെഴുതി, സെജോ ജോൺ സംഗീതം നൽകി, രാഹുൽ നമ്പ്യാർ, റിമി ടോമി എന്നിവർ പാടിയത്.

0: പ്രേക്ഷോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.

0: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
1: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
3: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: സമയം 12 മണി. ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെഡ്സ്, കായംകുളം FM 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട FM 101 മെഗാഹെഡ്സ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
4: മാപ്പിളപ്പാട്ടുകൾ. അവതരിപ്പിക്കുന്നത് ഷാഹ പൂവച്ചിലും സംഘവും.

മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് ഷാഹ പൂവച്ചലും സംഘവും. പങ്കെടുത്തവർ ഡോക്ടർ ഷാൻ എസ് ബി, ഷപ്ന എസ് ബി, പാർവതി, ബെനഡിക്റ്റ്, ഷാൻ ജോസ്, ഷൈൻ ജോസ്.

ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കെ ജെ യേശുദാസ്, സുജാത എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം.

രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആദ്യഗാനം യേശുദാസ് പാടിയതാണ് ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ.

0: കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്, കെ ജെ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 59:58. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും.

0: സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര എൽ പി ജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് എൽ പി ജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽ പി ജി നിർമ്മാണത്തിനായി C3, C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽ പി ജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിവരണം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
0: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി എം ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഈ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ മൈ ജിഒവി, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ. നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.

0: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു.
1: സമീപകാലത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മദ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുകവലി, കഞ്ചാവ്, MDMA, മെത്ത്, കൊക്കെയിൻ, അതുപോലെ ഓപ്പിയോയിഡ്സ്, മോർഫീൻ, ഹെറോയിൻ തുടങ്ങിയ വസ്തുക്കൾ, ഇൻഹലേഷണൽ സാധനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണമായിട്ടും ഒപ്പിയിൽ വരുന്ന കേസുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാരണങ്ങളായിരിക്കും. ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം, ചിലർക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടായിട്ട്, ഉദാഹരണത്തിന് ആൻസൈറ്റി ഉള്ള ആൾക്കാർ, ചിലപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്നുള്ള രീതിയിൽ മദ്യമോ ലഹരി ഉപയോഗിക്കാം. ആദ്യം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഉണ്ടാവുക, ഒരു സമാധാനം തോന്നും അവർക്ക്. പക്ഷേ ഇത് ഒരു പരിധിവരെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എപ്പോഴാണ്? ഈ ലഹരിക്കോ മദ്യത്തിനോ നമ്മൾ അടിമയാകുന്ന സമയത്താണ്. അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇരുന്നിരുന്ന അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ ഇതെപ്പോഴും വേണം എന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠനത്തിലോ ബാക്കി വീട്ടിലെ കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നമ്മുടെ സമയത്തിന്റെ മേജർ പാർട്ടും ലഹരി കിട്ടുന്നതിനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനുമായിട്ട് ചെലവാക്കുന്നു. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സമയം ചെലവാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇത് കാരണം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കരളിന് പ്രശ്നം ഉണ്ടാകുന്നു, രക്തം ഛർദ്ദിക്കുന്നു, സിറോസിസ് ഉണ്ടാകുന്നു, വീട്ടിലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മദ്യവും ലഹരി വസ്തുക്കളും കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ അതിൻ്റെതായ ബാക്കി ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ ലഹരി കൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് അല്ലെങ്കിൽ അതിന് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ മദ്യം കഴിക്കുന്ന ഒരാള് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, അതായത് നിരന്തരം മദ്യം വേണം എന്നുള്ളൊരു ചിന്ത ഉപയോഗിക്കുന്ന അളവ് കൂടുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മുടെ തലച്ചോറിൽ കുറെ ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിവാർഡ് പാത്വേ എന്നൊക്കെ പറയും. അതായത് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമ്മള് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് കുട്ടി എന്താ വിചാരിക്കുക? ഇനി അടുത്ത എക്സാമിന് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാം, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ടീച്ചറോ വീട്ടുകാരോ തരും എന്നുള്ള ഒരു അവസ്ഥ. അവിടെ ആ കുട്ടിക്ക് റിവാർഡ് കിട്ടുവാണ്. അപ്പൊ വീണ്ടും അത് ചെയ്യാനുള്ളൊരവസ്ഥ. അപ്പൊ അതിന് നമ്മളെ ഇക്വിപ്പ് ചെയ്യുന്ന തലച്ചോറിലുള്ള ഏരിയാസ് ഉണ്ട്. അതിൽ ഒന്നാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുക. അപ്പൊ ആ ഒരു റിവാർഡ് പാത്വേ ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നു. അപ്പൊ അതിനകത്ത് കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ചില കുട്ടികൾക്ക് ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ആ കണ്ടീഷനിലൊക്കെ അവർക്ക് ഡോപ്പമീന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നറിയില്ല, എന്ത് വേണം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്താ ചെയ്യുക, അവർക്ക് ഡോപ്പമിൻ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലായിരിക്കാം, ചിലർക്ക് TV കാണുമ്പോഴായിരിക്കാം, സ്ക്രീൻ ടൈമിലായിരിക്കാം അവർക്ക് ഡോപ്പമിൻ കൂടുതൽ കിട്ടുക. അപ്പം അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ അതിനകത്ത് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഡോപ്പമിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. നേരത്തെ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ തന്നെ എൻഡോർഫിൻസ്, നാച്ചുറലി കുറെ ഓപ്പിയോയിഡ്സ് ഉണ്ട്. അപ്പൊ ഈ എൻഡോർഫിൻസിന്റെ അളവ് കൂടുകയും അത് കാരണം നമുക്ക് ആ സമയത്ത് ഒരു ഉത്തേജനം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ ലഹരി കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ? നേരത്തെ പറഞ്ഞു, ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഹിബിഷൻ നമുക്ക് നഷ്ടപ്പെടും. നോർമലി നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ചില സമയങ്ങളിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു. നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ. അതുപോലെ ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ചിലപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി കാരണം സൈക്കോട്ടിക് ചിത്തഭ്രമം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ

0: വരുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ചെവിയില് ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ അക്രമാസക്തമാകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച്. അങ്ങനെ വരുമ്പോഴും അക്രമാസക്തമാകുന്നു. മാത്രമല്ല ഈ ബൈപോളാർ പോലെയുള്ള മൂഡ് ഡിസോർഡറിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുക. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലേക്ക് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി നമ്മളെ എത്തിച്ചേക്കും. അതുപോലെ തന്നെ വേറൊന്ന്, ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മഹത്യകൾ, അതിന്റെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ രോഗങ്ങളുടെയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനും പ്രതിരോധം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നേ പ്രിവെന്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലെ അവസ്ഥ, അപ്പം വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടണം. ആദ്യം തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ADHD എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ കൊടുക്കുക. ഇനി വീട്ടിൽ അച്ഛന്റെ മദ്യപാനം കാരണം അമ്മയ്ക്ക് ഗാർഹികമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വീട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ടാലേ അത് ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് സ്കൂളുകളിലും അതുപോലെ കുടുംബശ്രീ വഴിയും പഞ്ചായത്ത് വഴിയും ഒക്കെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ് എടുക്കാവുന്നതാണ്. മദ്യം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാവാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഓൾറെഡി നമുക്ക് കുറെ നിയമങ്ങളുണ്ട്, അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതുപോലെ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പോളിസി, ഇതിനനുസരിച്ചിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിലൊന്നും ടൊബാക്കോ പ്രോഡക്ട്സോ അതുപോലെ തന്നെ വേറെ ഡ്രഗ്സോ സാധനങ്ങളോ ഒന്നും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ കുട്ടികളിലൊക്കെ പുകവലിയും അതുപോലെ സ്മോക്ക്ലെസ് ടൊബാക്കോ അതൊക്കെ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പേരൻസ് പോയി പരാതിപ്പെട്ടാലും പോലീസ് പെട്ടിയടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവര് ഇത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങളെല്ലാം എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടവർക്ക് ഏറ്റവും വേണ്ടത് സോഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒപ്പിയിലോ വാർഡിലോ ഒക്കെ കണ്ടുവരുന്നതിൽ പലരും എനിക്ക് സ്വന്തമായിട്ട് നിർത്താൻ പറ്റും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിർത്തുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് ഡോക്ടറിന്റെ ഹെൽപ്പ് തേടുക എന്നുള്ളത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ മദ്യത്തിന്റെ ജന്നി വന്നിട്ട് ആശുപത്രിയിൽ വരുന്നതായിട്ടും, അല്ലെങ്കിൽ വഴിയരികിൽ കിടന്ന് ആംബുലൻസ് എടുത്തുകൊണ്ട് വരുന്നതും, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സിറോസിസോ രക്തം ഛർദ്ദിച്ചിട്ട് വരുന്ന കേസുകളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും റെഫർ ചെയ്ത് നമ്മുടെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചികിത്സ ആദ്യത്തെ ഒരു ഫേസിൽ ആന്റി ക്രേവിംഗ് തെറാപ്പിയും അതുപോലെ ബാക്കിയുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും ഒക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതും ശരിക്കും ഒരു ബ്രെയിൻ ഡിസോർഡർ തന്നെയാണ്, അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗവും മദ്യപാനവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും. കുട്ടികളിൽ നിന്ന് തുടങ്ങട്ടെ, വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് ഇതിന് അടിമപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്.
1: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു SS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2nd പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1st FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി എം ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ

0: ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
2: चावल के उत्पादन में हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ FM 103.5 MHz, കായംകുളം FM 100.1 MHz, പത്തനംതിട്ട FM 101 MHz. സമയം 1:22. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് June 26 മലയാള നാടകകൃത്ത്, കവി, ഗാനരചയിതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമാണ്. മലയാളത്തിലെ ആധുനിക നാടകവേദിയെ നവീകരിച്ച പ്രശസ്തനായ നാടകാചാര്യനും കവിയും ഗാനരചയിതാവുമാണ് കാവാലം. രതി നിർവേദം എന്ന സിനിമയിലൂടെ ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ചു. നാടൻപാട്ടിൻ്റെ ശീലുകളെ മലയാള സിനിമാ ഗാനങ്ങളിലേക്ക് മനോഹരമായി സന്നിവേശിപ്പിച്ച കവിയാണ് അദ്ദേഹം. 2007 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. കാവാലം നാരായണ പണിക്കരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആദ്യം കേൾക്കാം അദ്ദേഹം രചിച്ച സൂര്യൻ എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയത്, സംഗീതം നൽകിയത് ജോൺസൺ.

0: ഗാനമാണ് കേട്ടത്, ചിത്രമാമുഖം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം.

ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ പിറവിയെടുത്ത മറ്റൊരു ഗാനം ചിത്രം ഉത്തമൻ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, യേശുദാസും ചിത്രയും പാടിയത്.

0: കാവാലം നാരായണ പണിക്കർ ഗാനരചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം ഈണം പകർന്ന് യേശുദാസും കലാഭവൻ മണിയും മഞ്ജു വാര്യറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്
1: ചൊട്ടുമ ചട്ടുവച്ച തടുപുടി തെക്കൻ കാറ്റിൽ തത്തി തത്തി തടുപുടി രോഗ

0: തലമുടി തെക്കങ്ങാറ്റിൽ ചച്ചി ചച്ചി തലമുടിനോട് ചച്ചിരിക്കും മരിക്ക.
1: സലാഹുദ്ദീൻ കേച്ചേരി വരികൾ എഴുതി വിനു തോമസ് ഈണം പകർന്ന് അരുൺ ഏലാട്ട് പാടിയ ഗാനമാണിനി. ചിത്രം നീയും ഞാനും.

കായുധപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത് ചിത്രം നമ്മൾ. ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് തേജ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം ചിത്രം ബാംബു ബോയ്സ്.

0: of southwest monsoon into some parts of Gujarat, Madhya Pradesh, Chhattisgarh, Jharkhand, Bihar, Uttar Pradesh and Uttarakhand in the next 3 to 4 days. The Met Department has also forecast heat wave conditions at isolated places over Jharkhand and East Uttar Pradesh today. Ashura-e-Muharram is being observed with due reverence and solemnity in various parts of the country today. The day marks the martyrdom of Hazrat Imam Hussain, the grandson of Prophet Muhammad. Hazrat Imam Hussain laid down his life for upholding truth, righteousness and justice in Karbala. Taziya processions are being taken out to mark the occasion. Prime Minister Narendra Modi today recalled the sacrifices made by Hazrat Imam Hussain in a social media post. He said Hazrat Imam Hussain continues to inspire many people to remain steadfast in the pursuit of truth and justice. In Delhi, Muharram processions are being held in different locations, including Jama Masjid, Nizamuddin, Okhla and Mehroli. In men's cricket, India will take on hosts Ireland in the first T20 international of the two-match series in Belfast today. The match is scheduled to begin at 6 p.m. The series marks the start of a new T20 cycle for India, who will be playing its first T20 international since lifting the T20 World Cup. Captain Shreyas Iyer will lead a young squad that includes 15-year-old batting prodigy Vaibhav Suryavanshi. In the FIFA World Cup, Australia has qualified for the knockout stage after playing out a goalless draw against Paraguay in their Group D clash at the San Francisco Bay Area Stadium this morning. In another Group D fixture, Turkey signed off its World Cup campaign on a positive note with a 3-2 victory over the USA at Los Angeles Stadium. In another match, the Netherlands outclassed Tunisia by 3-1 in Kansas City to top Group F and set up a knockout clash with Morocco. In another Group F fixture, both Japan and Sweden stormed into the round of 32 as they played a 1-1 draw at the Dallas Stadium this morning. Japan will now face five-time champion Brazil in the next round. Ecuador also advanced to the knockout stage, beating Germany 2-1 in a Group E clash at the New Jersey Stadium early this morning. In men's hockey, India will face arch rivals Pakistan in its penultimate FIH Pro League match at the Lee Valley Hockey and Tennis Centre in London this evening. The match is scheduled to begin at 10:20 p.m. And now before we end the bulletin, the headlines once again. Home Minister Amit Shah calls for united fight against drugs, says drug menace poses threat to national security and future of youth. Uttar Pradesh police arrest 8 people in connection with Ram Mandir donation embezzlement case. India, along with 34 nations, signs US-led initiative to build resilient AI supply chains. Prime Minister Narendra Modi recalls sacrifices of Hazrat Imam Hussain on Muharram. In men's cricket, India to take on hosts Ireland in T20 International in Belfast this evening. All eyes on debutant prodigy Vaibhav Suryavanshi. And Australia qualify for knockout stage after goalless draw against Paraguay in Group D clash in FIFA World Cup. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ സുറ്റുകയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിൻ്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുഡ്രികയിലോഗിന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം.
3: എവിടെ നിന്നാണ് നിനക്ക് ഈ തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റെസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
4: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
3: അപ്പോ നിന്റെ സഹോദരൻ?
4: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യ വിവരം പോലീസിനെ അറിയിക്കാം. അനങ്ങി പോവരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.
3: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു?
4: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെ അത് ചെയ്തത്.
3: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
4: ഇല്ല, നുണ നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
3: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കുകയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്ക. ചലനാരിട വ്യത്യാസം മാത്രം, എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്. എന്താണത്? രക്തം. ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം. നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജവേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
4: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
3: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ച് മൂന്നടി മാത്രം ദൂരെയായതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ. അത് ശരിക്കും നിറച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. ഇടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ടേ? കൊല്ലുന്നില്ലേ?
4: ദൈവം ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
3: ഓ, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
4: ഇല്ല, ഒരിക്കലും കഴിയില്ല.
3: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ. വേഗം.

0: സ്വിഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു?
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നു. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട, നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
0: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
1: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക്, അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
0: ഇതെന്തിനാണ് എനിക്ക്?
1: ഇരിക്കട്ടെ. രേഖകൾ, പണം കൊടുത്തതിൻ്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
0: വേണ്ട, എനിക്കിതെന്തിന്?
1: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
0: എനിക്കുള്ളതോ?
1: എന്താ സംശയം? എല്ലാം നിനക്കുള്ളത്, നിനക്ക് മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും ഇതറിയാൻ പാടില്ല.
0: എനിക്ക് ആവശ്യമില്ല.
1: വേണം, നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
0: ഞാൻ
1: ഇത് പിടിക്കൂ.
0: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
1: ഇതിനെന്തിനാണ് കടപ്പാട്?
0: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
1: എന്തു പക്ഷേ?
0: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ.
1: ജീവിക്കാൻ പണം വേണ്ടേ?
0: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദികെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
1: സോണിയ, ഇത് നിനക്കുള്ളതാണ്, നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി രണ്ടു മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
0: വെടിയുണ്ടയോ?
1: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനിപ്പിക്കുക, എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്?
0: കഷ്ടം.
1: ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
0: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
1: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്ക് വേണ്ടി. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ?
0: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
1: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ, അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്, ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.
0: പുറത്ത് മഴയാണ്, ശക്തമായ ഇടിയും മഴയും. ഇപ്പോൾ പോകണോ?
1: പോണം. ആകാശത്താണ് ഇടിയും മഴയും, അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക. എനിക്ക് പോയേ മതിയാവും. എന്റെ ആശംസകൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രേക്ഷോതാക്കൾ, ഇന്ന് 3 മണിക്ക് കേൾക്കാം ഗാനോപഹാരം. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ.

0: നിങ്ങളുടെ ട്രെയിൻ എവിടെയെത്തി? ഇനി ആശങ്ക വേണ്ട. റെയിൽവൺ ആപ്പ് ഉപയോഗിച്ച് ട്രെയിനിന്റെ തത്സമയ ലൊക്കേഷൻ, എത്തിച്ചേരുന്ന സമയം, പ്ലാറ്റ്ഫോം നമ്പർ എന്നിവ കൃത്യമായി അറിയാം. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ട്രെയിൻ വിവരങ്ങൾ അറിയാനും PNR സ്റ്റാറ്റസ് പരിശോധിക്കാനും ട്രെയിനിലെ നിങ്ങളുടെ കോച്ചിന്റെ സ്ഥാനം മനസ്സിലാക്കാനും ഈ ആപ്പ് സഹായിക്കുന്നു.
1: ആകാശവാണി, സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഏതാനും ഗാനങ്ങളുമായി ഇതാ ഗാനോപഹാരം. ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം പാടിയിരിക്കുന്നു പി ജയചന്ദ്രനും സുജാതയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം മംഗല്യസൂത്രം.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഷക്കീർ ജാക്സൺ സംഗീതം പകർന്ന് സുജാത പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്.

യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം എന്നോട് ഇഷ്ടം കൂടാമോ. ഇനി യൂസഫലി കേച്ചേരി വരികൾ എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദാദാ സാഹിബ്.

ഹരിനാരായണൻ വരികൾ എഴുതിയ എം ജയചന്ദ്രൻ ഈണം പകർന്ന് അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയ ഉൽ ഹഖ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സോഫിയും സുജാതയും.

പ്രേക്ഷോതാക്കളെ, ചിത്രയും കൂട്ടരും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി എ ആർ റഹ്മാനെയാണ് പകർന്ന് ജിതിൻ രാജും കൂട്ടരും പാടിയത് ചിത്രം ആടുജീവിതം.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊലവർഷം 1201, മിഥുനം 12, ശകവർഷം 1948, ആഷാഠം 5, 2026 ജൂൺ 26 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4:30:16. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എന്നറിയാൻ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ കേൾക്കാം തേനീസൈ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങളെ.

തേനീസേ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യകാലം പാടിയത് ലതാ മങ്കേഷ്കറും സംഘവും. ചിത്രം ആസ്ക പാഞ്ചി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 14:52. ഇനി 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദേവികുളം സ്പൈസ് എഫ് എം.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 25 വേൾഡ് വിറ്റിലിഗോ ഡേ. വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അവബോധം നൽകുന്നതിനും അവരെ നമുക്കൊപ്പം സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആതിര മോഹൻ.
2: ഇന്ന് ജൂൺ 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത്, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, വെള്ളപ്പാണ്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യതയും ആത്മവിശ്വാസവും ഉറപ്പാക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, വിറ്റിലിഗോ എന്നാൽ എന്താണ്? നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നത് കാരണം ചർമ്മത്തിൽ വെളുപ്പ് നിറത്തിലുള്ള പാടുകൾ വരുന്ന രോഗമാണ് വിറ്റിലിഗോ. ഇതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ വ്യതിയാനങ്ങൾ മൂലം ആണ് ഈ മെലനോസൈറ്റ് കോശങ്ങൾ നശിക്കുന്നത്. അതിന്റെ ഫലമായാണ് വിറ്റിലിഗോ ഉണ്ടാവുന്നത്. വിറ്റിലിഗോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്. ഇത് പലതരത്തിലുണ്ട്. സാധാരണ വളരെ കോമൺ ആയി കാണുന്നത് നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ, വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയാം. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം സമാനമായ പാടുകൾ വരുന്ന ഒരു ടൈപ്പാണിത്. കൈകൾ, കാലുകൾ, കൈകാൽ മുട്ടുകൾ, മുഖം, കണ്ണിനു ചുറ്റും, വായയ്ക്ക് ചുറ്റും തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്നു. രോഗം പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, സെഗ്മെന്റൽ വിറ്റിലിഗോ. ഇത് ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് വിറ്റിലിഗോ ആണ്.

0: സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. ബാധിത ഭാഗത്തെ നാഡികളിൽ നിന്ന് പുറപ്പെടുന്ന ചില ന്യൂറോ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഈ മെലനോസൈറ്റ് നശിക്കുന്നതിനുള്ള കാരണമെന്ന് കരുതുന്നു. തുടക്കത്തിൽ വ്യാപിച്ച ശേഷം പലപ്പോഴും സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈപ്പാണിത്. അതിനാൽ തന്നെ ചികിത്സാരീതികൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലേഗോ എന്നൊന്നുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ടൈപ്പാണിത്. മറ്റൊന്ന് എക്രോഫേഷ്യൽ വിറ്റിലേഗോ. ഇതും കോമൺ ആണ്. വിരലുകൾ, കൈകാലുകളുടെ അറ്റങ്ങൾ, ചുണ്ടുകൾ, കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിറ്റിലേഗോ ആണിത്. ലാസ്റ്റായിട്ട് യൂണിവേഴ്സൽ വിറ്റിലേഗോ. വളരെ അപൂർവമാണിത്. ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. വിറ്റിലേഗോ എന്ന രോഗത്തെ പറ്റി പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ, ഒന്ന്, വിറ്റിലേഗോ ഒരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. വിറ്റിലേഗോ ഒരിക്കലും പകരുന്ന രോഗമല്ല. സ്പർശനം അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ആക്റ്റീവായിട്ടുള്ള സ്റ്റേജിൽ വിറ്റിലേഗോ പാച്ചിനോട് ചേർന്ന് മുറിവോ അല്ലെങ്കിൽ തൊലി പോവുകയോ മറ്റോ ചെയ്താൽ അവിടെ വെള്ള നിറമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റിലേഗോ ആക്റ്റീവായി ഉള്ളപ്പോൾ മാക്സിമം പാടുകൾ തേച്ചുരയ്ക്കാനോ മുറിവുകൾ ദേഹത്തുണ്ടാകാതെയും നോക്കുന്നത് പ്രധാനമാണ്. രണ്ടാമത്തായി, വളരെ വ്യാപകമായുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ട് പലരും. അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ന്. ഇതും തെറ്റാണ്. മറിച്ച് നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഈ രോഗത്തിന് വളരെയധികം ഫലപ്രദമാണ്, ഗുണം ചെയ്യും. അതുപോലെ വിറ്റിലേഗോ തികച്ചും ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇതിന് മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വിറ്റിലേഗോ ശരീരത്തിന്റെ നിറത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ കഴിവുകളെയോ ബുദ്ധിശക്തിയെയോ ജീവിത നിലവാരത്തെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിറ്റിലേഗോ ഉള്ളവർക്ക് സാധാരണ ജീവിതം തന്നെ നയിക്കാൻ കഴിയും. എന്നാൽ വിറ്റിലേഗോ രോഗത്തെക്കാൾ പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്നത് സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങളാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, വിവാഹ സംബന്ധമായ ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിൽ സ്കൂൾ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ. അതിനാൽ രോഗിക്ക് ചികിത്സയ്ക്ക് പുറമെ മാനസിക പിന്തുണയും പ്രധാനമായും കുടുംബത്തിന്റെ പിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമാണ്. വിറ്റിലേഗോയ്ക്ക് ചികിത്സയില്ല എന്നുള്ളതും വളരെ വ്യാപകമായ ഒരു മിഥ്യാധാരണയാണ്. വിവിധ തരത്തിലുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ, ഫോട്ടോതെറാപ്പി, എക്സൈമർ ലൈറ്റ് തെറാപ്പി, ഓട്ടോഇമ്മ്യൂൺ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ എന്നിങ്ങനെ. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ വ്യാപ്തി, സ്റ്റെബിലിറ്റി, അതായത് എത്ര നാളായി രോഗം വ്യാപിക്കാതെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നത്, പിന്നെ രോഗത്തിന്റെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ പാച്ചസ് മാത്രമാണെങ്കിൽ പലപ്പോഴും പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം മതിയാകും. വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി എന്നിവ വേണ്ടിവരും. ഒരു വർഷത്തിലധികമായി മാറ്റമൊന്നും വരാതെ നിൽക്കുന്ന പാടുകൾക്ക് സർജറിയും സാധ്യമാണ്. ഈ സർജറി തന്നെ പലതരത്തിലുണ്ട്. മറ്റ് നോർമൽ സ്കിൻ, പലപ്പോഴും തുടയിൽ നിന്ന് അല്ലെങ്കിൽ ചെവിയുടെ പിറകിൽ നിന്ന് തൊലിയുടെ കുറച്ച് ഭാഗം പാണ്ട് ബാധിച്ച സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി ഉണ്ട്. അതുപോലെ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറിയും ഉണ്ട്. ആദ്യം പറഞ്ഞ കുട്ടികളിൽ കൂടുതലായി കാണുന്ന സെഗ്മെന്റൽ വിറ്റിലേഗോ എന്ന ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് സാധാരണ പ്രതികരിക്കാറുണ്ട്. ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന യൂണിവേഴ്സൽ വിറ്റിലേഗോ എന്ന ടൈപ്പിന് മെലാനിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചികിത്സയേക്കാൾ പ്രാക്ടിക്കൽ മിച്ചമുള്ള ചെറിയ ഭാഗത്തെ മെലാനിൻ കൂടി ബ്ലീച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതിനായി ചില ലേസർ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ മോണോബെൻസൈൽ ഈതർ ഓഫ് ഹൈഡ്രോക്വിനോൺ എന്നിവ ഉപയോഗിക്കാറുണ്ട്. മൈക്കിൾ എന്ന സിനിമ കണ്ടാൽ ഓർക്കുന്നുണ്ടാവും. അതിൽ മൈക്കിൾ ജാക്സൺ ഡോക്ടറോട് താൻ വിറ്റിലേഗോയ്ക്ക് ബെനോക്വിൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണിത്. 2009 ജൂൺ 25 മൈക്കിൾ ജാക്സൺ അന്തരിച്ചതിന് ശേഷം വിറ്റിലിഗോ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സാമൂഹിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താനും വേണ്ടിയാണ് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാമാണ് വിറ്റിലിഗോയുടെ ട്രീറ്റ്മെന്റ് രീതികൾ. പിന്നെ വിറ്റിലിഗോ പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാ ശരീരഭാഗങ്ങളിലും ഒരുപോലെയല്ല, ചില ഭാഗങ്ങളിൽ നിറം തിരികെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണം മുഖം, കഴുത്ത്, ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ, ഹെയർ ഫോളിക്കിൾസ് കൂടുതലായുള്ള ഏരിയാസിൽ ചികിത്സയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കാറുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് പ്രതികരണം കുറവായിരിക്കും. വിരലുകളുടെ അറ്റങ്ങൾ, കൈകാൽ പത്തികൾ, ചുണ്ടുകൾ, ജനനേന്ദ്രിയ ഭാഗം, ബോണി പ്രോമിനൻസസ് എന്നിവ ഈ ഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കുറവായതിനാൽ നിറം തിരികെ വരുന്നത് ബുദ്ധിമുട്ടാണ്. മുടിയുടെ നിറം കൂടി വെള്ളയായ ഭാഗങ്ങളിലും ചികിത്സയോടുള്ള പ്രതികരണം വൈകും. പിന്നെ സ്ഥിരത അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളിൽ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിറ്റിലിഗോ ദിനത്തിൽ സമൂഹത്തോടുള്ള സന്ദേശം എന്തെന്നാൽ, വിറ്റിലിഗോ ഉള്ള വ്യക്തികളെ രോഗത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. അവർക്ക് ആവശ്യം സഹതാപമല്ല, അംഗീകാരമാണ്. അകറ്റി നിർത്തലല്ല, ഉൾക്കൊള്ളലാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും കഴിവും മൂല്യവും ചർമ്മത്തിന്റെ നിറം കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. ഈ ലോക വിറ്റിലിഗോ ദിനത്തിൽ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം, വിറ്റിലിഗോയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം, ശാസ്ത്രീയമായ അറിവ് പ്രചരിപ്പിക്കാം. നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പോളിയോ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് June 28 ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 5 താഴെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരമാണിത്. ഈ അവസരം പാഴാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാം. വാക്സിനേഷൻ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം നഴ്സിംഗ് ഓഫീസർ ശ്യാം രാജ്.
3: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതുമെങ്കിലും വളരെ ഗൗരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം. ഇക്കാര്യത്തിൽ കോവിഡ് സമയത്ത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരുന്നു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാണ് കൈകൾ. രോഗാണു ഉള്ള പ്രതലത്തിൽ നാം സ്പർശിക്കുന്നത് വഴി രോഗാണുക്കൾ കൈകളിൽ ആവുകയും അത് ശരീരത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും മറ്റും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ കൈകൾ കഴുകിയാൽ 80% രോഗങ്ങളും പകരുന്നത് തടയുവാൻ സാധിക്കും. വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ 40%, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ 20% വരെയും കുറയ്ക്കുവാനും സാധിക്കും. ഹംഗേറിയൻ ഡോക്ടറായിരുന്ന ഇഗ്നസ് ഫിലിപ്പ് സെമൽവേസ് ആണ് കൈ കഴുകുന്നത് രോഗങ്ങളെ ചെറുക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴൊക്കെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സമൂഹത്തിലും വീടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പറയാം. ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ ശുചിത്വമാക്കേണ്ടതുണ്ട്. ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രോഗികളുമായുള്ള സമ്പർക്കത്തിന് ശേഷവും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞതിന് ശേഷവും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പേന, പണം തുടങ്ങിയവ ഉപയോഗിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കഫ് എറ്റിക്വറ്റ്, കൈകൾ പൊത്തി ചുമച്ചതിന് ശേഷവും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൈ ശുചിത്വം നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. 1, രോഗികളെ സ്പർശിക്കുന്നതിന് മുൻപായി കൈ വൃത്തിയാക്കേണ്ടതാണ്. ക്ലീൻ അഥവാ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുൻപ് കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ശരീരസ്രവവുമായി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. രോഗികളെ സ്പർശിച്ച ശേഷം അതേപോലെ രോഗികളുടെ പരിസരത്തിൽ സ്പർശിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഫലപ്രദമായി കൈ കഴുകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിൽ മിക്കവരും 5 മുതൽ 6 സെക്കൻഡ് വരെയാണ് കൈകൾ കഴുകാൻ ചെലവഴിക്കുന്നത്. അതിൽ 33% പേരും സോപ്പ് ഉപയോഗിക്കാതെയാണ് കൈകൾ കഴുകുന്നത്. എന്നാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അണുബാധ പകരുന്നത് ഏറെക്കുറെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൈകൾ നന്നായി കഴുകി ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയെന്ന് നോക്കാം. കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ രണ്ട് രീതിയിൽ ഉള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ലായനി ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യമായി കൈകൾ നന്നായി നനയ്ക്കുക. സോപ്പ് ലായനി അല്ലെങ്കിൽ സാനിറ്റൈസർ ഏതാണോ ഉപയോഗിക്കുന്നത് കൈക്കുമ്പിളിൽ ബോട്ടിലിൽ നിന്നും അത് ആവശ്യത്തിന് പ്രസ് ചെയ്തെടുക്കുക. ആദ്യമായി ഉള്ളംകൈയിൽ നന്നായി പുരട്ടി തിരുമുക. അടുത്തതായി ഇരു കൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമുക. കൈകൾ ശരിക്ക് കോർത്തു പിടിച്ച് വിരലുകൾക്ക് പിറകിലായി നന്നായി തിരുമുക. ഇരു കൈകളുടെയും പെരുവിരലുകൾ നന്നായി തിരുമുക. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളം കൈകളിൽ വൃത്താകൃതിയിൽ ഇരുവശത്തേക്കും തിരുമുക. അവസാനമായി കൈകൾ രണ്ടും ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൾ സുരക്ഷിതമായി. കൈശുചിത്വം അണുബാധ തടയുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ്. കൈശുചിത്വത്തിൻ്റെ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയും അത് പതിവായി പരിശീലിക്കുന്നതിലൂടെയും നമുക്ക് നമ്മെയും നമ്മുടെ രോഗികളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. കൈശുചിത്വത്തിന് മുൻഗണന നൽകുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് അപ്പം. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം.

നാടകഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ കേട്ട ഗാനം പാടിയത് ജിക്കിയും ദേവരാജനും. ഇനി ശ്രീകുമാറും പ്രിയയും ചേർന്ന് പാടിയത് നാടകം താലിച്ചരരാണ്.

നാടക ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ടൂറിസം ഡയറി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിനവ് ഹെസാർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പാട്ടുക്കളം. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇന്നാറൻപതിന് വയറും വീടും വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിനവ് സാർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എന്നറിയാൻ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം, അൾട്ടിമീറ്റർ. പ്രഷർ അൾട്ടിമീറ്റർ, റേഡിയോ അൾട്ടിമീറ്റർ, ഇങ്ങനെ ഇവ രണ്ട് തരമുണ്ട്. വിമാനം പറക്കുന്ന ഉയരം വർദ്ധിക്കുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നുവെന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ആണ് പ്രഷർ അൾട്ടിമീറ്റർ പ്രവർത്തിക്കുന്നത്. വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എന്നറിയാൻ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ.

0: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 44:47. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
2: ടൂറിസം ഡയറി.
3: ടൂറിസം ഡയറിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ആനച്ചാൽ ഇടി സിറ്റിയിലെ ഒരു പ്രമുഖ റിസോർട്ടിന്റെ ജനറൽ മാനേജർ ശ്രീ പ്രവീൺ മേനോൻ ടൂറിസം രംഗത്തെ തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മഹാപ്രളയത്തെയും കോവിഡിനെയും അതിജീവിച്ച മൂന്നാറിനെയും മൂന്നാർ ടൂറിസം മേഖലയിൽ ഇനിയും വരേണ്ട മാറ്റങ്ങളെയും കുറിച്ച് കഴിഞ്ഞയാഴ്ച സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ.
4: അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇവിടുത്തെ ഹോട്ടൽ വ്യവസായത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലെ. മൂന്നാർ എന്ന് പറയുമ്പോൾ ഒരു വിശാലമായ മേഖലയാണ്. ഇടുക്കിയിൽ എല്ലാ സ്ഥലത്തെക്കുറിച്ച് മൂന്നാർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത്. തേക്കടിയും കൂടെ അറിയപ്പെടുന്നുണ്ടായിരിക്കും. ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും അത്രയൊരു പേരില്ലെന്ന് എനിക്ക് തോന്നുന്നു.
5: മൂന്നാർ എന്ന പേര് ഉള്ളത് കൊണ്ടാണ് ഇടുക്കി സത്യത്തിൽ എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പലർക്കും ഇപ്പോഴും ഇടുക്കി എന്ന പേരിൽ കൂടുതലും മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്.
4: അതെ അതെ. അപ്പൊ ഇടുക്കിയിലെ ഏത് സ്ഥലവും മൂന്നാറാണ്, അല്ലെ? മൂന്നാറിന്റെ കെയറോഫിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെ ഹോട്ടൽ വ്യവസായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കോവിഡ് കാലത്തെ അവസ്ഥ എന്തായിരുന്നു? അതിനുശേഷം ഉണ്ടായ അവസ്ഥ എന്താണ്? ഇനി എന്താണ് മാറേണ്ടത്? അതിനെ കുറിച്ച് പറയാം.
5: കോവിഡ് കാലം എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഹോട്ടലിയേഴ്സിന് വിനോദയാത്ര പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് റിസോഴ്സാണ്. അത് മാറ്റിവെക്കാവുന്ന ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് നമ്മൾ തരംതിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മേഖലയായിരുന്നു വിനോദ.
4: സാമ്പത്തികമായിട്ട് സാമ്പത്തിക പ്രശ്നമുള്ളവർ, ഇനി സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങാൻ നിർവാഹമില്ലല്ലോ. ഇപ്പം ദൂരെ ടൂറിസത്തിന് പോകാൻ ഗവൺമെന്റ് അനുവദിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട കാലമുണ്ടായിരുന്നു, അല്ലേ?
5: അതെ അതെ, തീർച്ചയായിട്ടും. സാമ്പത്തികം എന്നതിലുപരി ഈ ഒരു കൊറോണ എന്ന് പറഞ്ഞ ഒരു മഹാമാരി നമ്മളെ ലോകത്തെ മുഴുവൻ പിടികൂടിയ സമയത്തും ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിച്ചിരുന്ന ടൂറിസം സഞ്ചാര മേഖല. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ സാമ്പത്തികം എന്നതിലുപരി ഇത് ഒഴിവാക്കാൻ പറ്റാവുന്നൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ടൂറിസം, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിലും ടൂറിസം മേഖല വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചൊരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ശരിക്കും ഒരു കംബാക്ക് നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ടൂറിസത്തിൽ നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞൊരു ഉറച്ച തീരുമാനമെടുത്ത് ടൂറിസത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളായാലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഉന്നതതല സപ്പോർട്ട് നമുക്ക് വളരെയധികം കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കോവിഡ് എന്ന മഹാമാരി നമ്മളെ ടൂറിസം ഇൻഡസ്ട്രീനെ തകർത്തൊലച്ചു കഴിഞ്ഞ ശേഷവും നമ്മൾ വളരെ നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയിട്ടുണ്ടായിരുന്നിട്ടുള്ളത്. അതെല്ലാ മേഖലകളിലാണ്. ഹൗസ് ബോട്ട് മേഖലയൊക്കെ വളരെ കഷ്ടതകളായിരുന്നു. വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് പഴയകാല പ്രതാപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ധാരണ.
4: കോവിഡ് സമയത്ത് പ്രവീൺ എവിടെയായിരുന്നു?
5: കോവിഡ് സമയത്ത് ഞാൻ വയനാട്ടിലെ ഒരു പുതിയതായിട്ട് പണിയുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ കൺസൾട്ടന്റ് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഫണ്ടുകളിലൊക്കെ നിന്ന കാരണം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോവിഡ് സമയത്ത് 2-3 മാസത്തോളം നമുക്ക് ജോലി ഇല്ലാതെ വീട്ടിലിരിക്കേണ്ട വരെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
4: അന്ന് താങ്കളും അതുപോലെ തന്നെ പൊതുവെ ഹോട്ടൽ മേഖലയും ഒക്കെ എങ്ങനെ പിടിച്ചു നിന്നത്?
5: ടൂറിസം മേഖല എന്ന് മാത്രമല്ല, അന്ന് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് തിരിച്ചു വരവാൻ വേണ്ടിയിട്ടും ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ വേണ്ടിയിട്ടും. അപ്പം നമ്മളെപ്പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഏകദേശം മറ്റു പല മേഖലകളിലേക്കും തിരിയേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് ചില ചില ജോലികളായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സുകളായിട്ടൊക്കെ നമ്മൾ അന്ന് ചെയ്തിട്ടൊക്കെ ആ ഒരു സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തി നമ്മളെല്ലാവരും മറ്റു പല മേഖലകളിലേക്കും താൽക്കാലികമായെങ്കിലും മാറി നമ്മളതിനെ നേരിട്ടിട്ടുണ്ട്.
3: ടൂറിസം രംഗത്തെ തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഇതുവരെ നമ്മോട് പങ്കുവച്ചത് ആനച്ചാൽ ഇടി സിറ്റിയിലെ പ്രമുഖ റിസോർട്ടിന്റെ ജനറൽ മാനേജറായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രവീൺ മേനോൻ. മൂന്നാറിലെ ടൂറിസം രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പ്രവീൺ മേനോനുമായി ശ്രീ മാത്യു ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ചത്തെ ടൂറിസം ഡയറിയിൽ.
2: ടൂറിസം ഡയറി സമാപിക്കുന്നു.
3: വീണ്ടും അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് 5:50.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 52:22. അടുത്ത പരിപാടി അല്പസമയത്തിനേക്കാം.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. പ്രീസ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരവും 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തെ ആധാരമാക്കിയുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളും ഭാഷയും അവരുടെ വ്യത്യസ്തമായ പഠന കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠന അന്തരീക്ഷം ലഭ്യമാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12-ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും

0: പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പാഠ്യ ഉപകരണങ്ങളും ആദിവാസി ഭാഷകളിലെ പാഠപുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൗൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. പഠനശേഷം തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ പ്രാവീണ്യം ലഭിക്കാനും വിദ്യാർത്ഥികളെ ഇത് സഹായിക്കുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: gold. They performed brilliantly in the pistol and rifle events, bagging 7 gold, 8 silver and 9 bronze, leaving behind the individual neutral athletes who claimed 14 medals and Italy at third position with 10 medals. In badminton, India's Ronak Chauhan created the biggest upset of the US Open tournament in Fullerton today when he bagged off world number 6 and men's singles top seed Zhou Tianchen of Chinese Taipei in straight games 21-17, 26-24 to reach quarters. In another men's singles, Kidambi Srikanth registered a 21-14, 21-13 win over Li Zijia of Malaysia to enter quarterfinals. Also advancing to the last 8 stage were Tanvi Sharma, Rakshita Shri and Devika Sehag in women's singles. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ജില്ലയിൽ 1850 പോളിയോ ബൂത്തുകൾ വഴി 175,226 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമാണ് തുള്ളിമരുന്ന് നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ രമേശ് പിഷാരടി MLA നിർവഹിക്കും. പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലെ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്ക് മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫണ്ട് റൺ എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി 1 മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത് ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ചാ പരിമിതരുടെ ഇടയിൽ ബ്രെയിൽ വായന പരിപോഷിപ്പിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2nd വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിരായിരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിരായിരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യോഗാഭ്യാസ പ്രകടനം, യോഗ ഡാൻസ്, പ്രകൃതി പാചക ഭക്ഷ്യമേള തുടങ്ങിയവ അനുബന്ധമായി നടന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് ജില്ലാതല വായനാ ദിനം ജില്ലാ കളക്ടർ K. സുധീർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ലെന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവുകൾക്ക് ഡിജിറ്റൽ വായനയേക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനയോടുള്ള താൽപര്യം എക്കാലവും നിലനിർത്തണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ പറഞ്ഞു. തുടർന്ന് വിവിധതരം തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത് എന്നിവയുടെ സ്വോദാഹരണ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒതുങ്ങോട് മേടാർ ടർഫ് മൈതാനിയിൽ

0: ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി എം ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന ഊത്തപിടുത്തത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി കർശനമാക്കി. ജില്ലയിൽ പട്ടാമ്പി, തൃത്താല, പെരിങ്ങോട്ടുകുറിശ്ശി, ഞാങ്ങാട്ടിരി, കൊടുമുണ്ട പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച വലകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയാൻ ജില്ലയിലുടനീളം ഫിഷറീസ് പട്രോളിംഗ് സംഘം പരിശോധന നടത്തുന്നുണ്ട്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം. ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം. ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി. ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്തു നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണെന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം. ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
3: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെ കാലമായി 18 ആനകൾ ആണ് ഇവിടെ. ഫെൻസിങ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാൻ ഒക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവര് അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
5: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
1: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യ പാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി SJ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ

0: നീണ്ടുനിന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള മനുഷ്യരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും അതുമൂലമുണ്ടാകുന്ന ഒട്ടനവധിയായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസന പ്രശ്നങ്ങളും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊടിയ ഭീഷണി ഉയർത്തുകയാണ്. പരശതം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ ശാശ്വതമായ സമാധാനം, വളർച്ച, സഹവർത്തിത്വം എന്നിവയെല്ലാം ലഹരി ഉപയോഗത്താൽ തകർക്കപ്പെടുകയാണ്. ഒരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള മറ്റൊരു ആണവായുധമായി മയക്കുമരുന്നുകൾ മാറുകയാണ്. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും അതുമൂലം അംഗരാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ലോകജനതയെ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം അഥവാ UNODC ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 June 17 to 26 ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണമെന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ലോക ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയം ലഹരി പ്രശ്നം നിലവിലുള്ള പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതനമായ പ്രതികരണങ്ങളും എന്നതാണ്. ആഗോളതലത്തിൽ വ്യാപിച്ച മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാനുള്ള സംയുക്ത നീക്കം നടത്തുക, അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനം തടയാൻ കർശന ക്രമീകരണം നടത്തുക, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക, ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലും ആശയങ്ങളിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടപ്പിലാക്കുന്നതും അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും. 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടിത മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകൾ ആഗോള പ്രതിസന്ധികളെ അവസരമാക്കുകയും ചൂഷണം ചെയ്യുകയും ദുർബലരായ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നാണ് ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 15 to 64 വരെ പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർധനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിരോധന വിഭാഗം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 244 ദശലക്ഷം പേർ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയത്. കറുപ്പ് 61 ദശലക്ഷം പേരാണ് ഉപയോഗിച്ചത്. അതേസമയം മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാമൈൻസ് തുടങ്ങിയ മാരക

മായ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉൽപാദനവും ഉപയോഗവും കടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പതിന്മടങ്ങായി ഉയർന്നിരിക്കുകയാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ പ്രധാന മയക്കുമരുന്ന് ഉൽപാദന മേഖലകളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രസന്റ് മേഖലയുടെയും മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ് രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, കൊക്കെയിൻ, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആവശ്യക്കാർക്ക് നിമിഷങ്ങളുടെ ഇടവേളയിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇതിന്റെ പിറകിലുള്ള ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയയ്ക്കുണ്ട്. ആവശ്യ മരുന്നുകൾക്കായി ഓർഡർ ചെയ്താൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നിരിക്കെ മയക്കുമരുന്നിന് ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മയക്കുമരുന്ന് ശേഖരം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടെന്ന ആശങ്കയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ദേശീയ കുറ്റകൃത്യരേഖാ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് സംബന്ധമായ കേസുകളിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ്, മണിപ്പൂർ, മിസോറം, ഡൽഹി, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കൂടാതെ കേരളവും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ കണ്ടെത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച ഓപ്പറേഷൻ തൂഫാൻ 1000 കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയായി 3910 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 4201 പേരെ മയക്കുമരുന്ന് ഉപയോഗം, വിതരണം, കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. കൂട്ടുകെട്ടിന്റെ പ്രേരണ, തൊഴിലില്ലായ്മയും ജീവിത സമ്മർദ്ദങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ തകരാറുകൾ, മാനസിക സംഘർഷങ്ങൾ, എളുപ്പത്തിലുള്ള ലഭ്യതയും വൻ സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാരണങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും ഇടയാക്കുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളും കടത്തുകാരും ഉള്ളതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വലിയ മാഫിയയുടെ കണ്ണിയായി മാറുകയാണ് പലരും. രാജ്യത്ത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഡ്രൈവിംഗ് ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ മക്കൾ, മാതാപിതാക്കളെ, കൂട്ടുകാരെ ഉൾപ്പെടെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാടിനെ നടുക്കിയതാണ്. മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ ഓരോരുത്തരിലും കടുത്ത മാനസിക പ്രശ്നങ്ങളും വിഷാദവും അമിതമായ ഉത്കണ്ഠയും നിയന്ത്രിക്കാനാകാത്ത ക്രോധവും ഉണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം വഴി ഓർമ്മക്കുറവും പഠിക്കാനുള്ള താല്പര്യമില്ലായ്മയും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാകുന്നു. ആസക്തിക്ക് വേണ്ടത് ആരോഗ്യാധിഷ്ഠിത പരിഹാരങ്ങളാണ്, അല്ലാതെ മയക്കുമരുന്ന് എന്ന മരണത്തിലേക്കുള്ള എളുപ്പവഴിയല്ല. പലവിധ സാഹചര്യങ്ങളാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ തുടക്കത്തിൽ കണ്ടെത്താനും ഇവരെ ചേർത്ത് നിർത്തി പിന്തിരിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ മാനസിക സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിയമം ഉപയോഗിച്ചുള്ള കർശനമായ പ്രതിരോധവും തിരുത്തലും നടത്തുമ്പോൾ തന്നെ അറിയാതെ ചതിക്കുഴിയിൽ വീണുപോയവരെ പിന്നീട് തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സമൂഹത്തിനുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പാലിക്കുക, ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക, യുവജനങ്ങൾക്ക് കായിക, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി പ്രതിരോധ മാർഗങ്ങൾ വിപുലമാക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്ന് വ്യാപനം ഒരു നിയമ സമാധാന പ്രശ്നം മാത്രമായി ചുരുക്കരുത്. അത് പൊതുജനാരോഗ്യം, സാമൂഹ്യ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, ബൗദ്ധിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന ബഹുമുഖ പ്രതിസന്ധിയാണ്. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലും കേരളത്തിലും ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.
സമൂഹമാകെ ഈ മാരക വിപത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ലോകമയക്കുമരുന്ന് ദിനം അതിനുള്ള കൂടുതൽ പ്രചോദനം പകരുന്നതാവട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നിങ്ങളുടെ പ്രായം എത്രയാണെന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യം പറയാം. ചോദ്യം ഇതാണ്: അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വീടിന് ചുറ്റും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് ഒന്ന് മനസ്സുവെച്ചാൽ നല്ലൊരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാം. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ പച്ചക്കറി വിളകളും അവിടെ നമുക്ക് കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കും. പയർ, പാവൽ, ചീര, വെണ്ട, വഴുതന, കോവൽ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന കാർഷിക വിളകൾ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിർമ പകരുന്ന ഒരു കാഴ്ച തന്നെയല്ലേ? ഈ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് ആദായം മാത്രമല്ല ആരോഗ്യവും അതിലൂടെ ലഭിക്കുന്നു. പക്ഷേ കൃഷിയിടം സജ്ജമാക്കുമ്പോഴും വിളകൾ തിരഞ്ഞെടുക്കുമ്പോഴും അവയെ പരിപാലിക്കുമ്പോഴും ഒക്കെ നാം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതേക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ് ആർ ആണ്.
2: കേരളീയരുടെ മുഖ്യ ആഹാരമായ നെല്ലരിയിൽ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ അന്നജമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. മറ്റ് പോഷകങ്ങളും ധാതുക്കളും ജീവകങ്ങളുമെല്ലാം ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പച്ചക്കറികളിലാണ്. എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പച്ചക്കറികളേക്കാൾ നല്ലതാണ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തു വരുന്ന ജൈവ പച്ചക്കറികൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ വർഷം മുഴുവൻ ലഭ്യമാക്കാൻ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് സാധ്യമാക്കാം. 2.5 സെന്റ് അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ 5 അംഗങ്ങൾ ഉള്ള കുടുംബത്തിന് വർഷം മുഴുവൻ ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാവുന്നതാണ്. ഒരു വർഷം നമ്മൾ കേരളീയർക്ക് ഏകദേശം 14 ലക്ഷം ടൺ പച്ചക്കറിയാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വാർഷിക ഉൽപാദനം വളരെയധികം കുറവാണ്. നമ്മുടെ ആവശ്യത്തിന്റെ 50%ത്തിലധികം വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. ലഭ്യമായ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. എന്നാൽ കൃഷിസ്ഥലം പച്ചക്കറിക്കായി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്ക പച്ചക്കറികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അതിനാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് ഇതിന് അനുയോജ്യം. കായ്ഫലം തരുന്ന പച്ചക്കറികൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്താൽ ചെടികൾ നന്നായി തഴച്ചു വളരുകയും നന്നായി വിളവ് തരികയും ചെയ്യും. എന്നാൽ തണലിനെ അതിജീവിക്കാൻ കഴിയുന്ന പച്ചമുളക്, ചേന, കാച്ചിൽ തുടങ്ങിയവ തണലുള്ള സ്ഥലത്ത് നടുന്നതാണ് നല്ലത്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണവും ജലസേചന സൗകര്യവും കണക്കിലെടുത്തായിരിക്കണം സ്ഥലത്തിന്റെ വിസ്തൃതി തീരുമാനിക്കേണ്ടത്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക. പച്ചക്കറിത്തോട്ടം എപ്പോഴും വീടിനടുത്തായിരിക്കുന്നതാണ് ഉത്തമം. കർഷകന്റെ നോട്ടം തന്നെ ചെടിക്ക് വളമെന്ന് നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ. തോട്ടത്തിന് ചുറ്റും ജൈവ വേലി കെട്ടുന്നത് മൃഗങ്ങളിൽ നിന്നും ആക്രമണമുണ്ടായി കൃഷിനാശം തടയുന്നതിന് പുറമെ ആവശ്യത്തിനുള്ള ഇലക്കറികളുടെ ലഭ്യതയും ഇതിനായി നമുക്ക് ലഭിക്കും. ഇതിനായി വേലിയിൽ കോവൽ, നിത്യവഴുതന, ചതുരപ്പയർ, വള്ളിച്ചീര, അമരപ്പയർ, പീച്ചിൽ, മധുരച്ചീര അഥവാ ചെക്കുർമാനീസ് തുടങ്ങിയ ചെടികൾ നടുന്നത് നല്ലതാണ്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എന്നിവയ്ക്ക് യോജിച്ച ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ഇളക്കമുള്ള മണ്ണാണ് പച്ചക്കറിക്ക് ആവശ്യം. അതിനാൽ നിലമൊരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി കിളച്ചിളക്കി 1 സെന്റിന് 200 കിലോഗ്രാം എന്ന തോതിൽ ചാണകമോ ഉണങ്ങിയ കമ്പോസ്റ്റോ മണ്ണുമായി ചേർത്തിളക്കണം. ഓരോ വിളകളും കൃഷി ചെയ്യുന്നതിനെ ചെറിയ ചെറിയ പ്ലോട്ടുകളായി തിരിച്ചാൽ നന്നായിരിക്കും. തോട്ടം തയ്യാറാക്കുമ്പോൾ തോട്ടത്തിലെ ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ ഏത് വിള എങ്ങനെ ചെയ്യണമെന്ന് ഒരു ആസൂത്രണം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇലക്കറി വിളകൾ, കിഴങ്ങുവർഗ വിളകൾ, ചിരസ്ഥായിയായ പച്ചക്കറികൾ, ഫലവർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും തോട്ടത്തിന്റെ വടക്കു ഭാഗത്തായി വേണം ചിരസ്ഥായിയായ വിളകൾ നടാൻ. മുരിങ്ങ, പപ്പായ, കറിവേപ്പ്, നാരകം, ചെറുനാരകം, ഇലിമ്പൻ പുളി, വാഴ, പൈനാപ്പിൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെടുന്നു. ഒരു പച്ചക്കറിത്തോട്ടം ആരംഭിക്കുമ്പോൾ ഏറ്റവും നല്ല നടീൽ സമയം മെയ് മാസത്തിൽ ഒന്ന് രണ്ട് മഴ ലഭിച്ചതിനു ശേഷമായിരിക്കണം. വെണ്ട, പയർ, പച്ചമുളക്, പച്ചച്ചീര, പാവൽ, വഴുതന എന്നിവ നടാം. കൂടാതെ അമരപ്പയർ, ചതുരപ്പയർ തുടങ്ങിയവ ജൂലൈ മാസത്തോടെ നടാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തോടെ കഠിനമായ മഴ മാറുമ്പോൾ മഴക്കാല വിളകളെല്ലാം വിളവെടുത്ത ശേഷം നിലം ഒന്നുകൂടി കിളച്ചൊരുക്കാം. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും തണുപ്പ് ഇഷ്ടപ്പെടുന്ന തക്കാളി, കുമ്പളം എന്നിവയും നടാം. ജനുവരി ഫെബ്രുവരി മാസത്തോടെ ചീര, കണിവെള്ളരി, തണ്ണിമത്തൻ, കുമ്പളം, പയർ എന്നിവ നടാം. വിളകൾ നടുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ വിളപരിക്രമം നടത്തണം. ഒരേ വിള തന്നെ ഒരേ ഇടത്ത് കൃഷി ചെയ്യുന്നത് തുടരാതിരിക്കുക. ഒരു വെള്ളരി വർഗ വിള കഴിഞ്ഞാൽ പിന്നീട് പയറും, പയർ വർഗ വിള കഴിഞ്ഞാൽ ചീര, വെണ്ട നട്ട സ്ഥലത്ത് വഴുതന തുടങ്ങിയ വിളകൾ മാറി മാറി നടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അടുക്കളത്തോട്ടമാകുമ്പോൾ കൂടുതലും നമുക്ക് ജൈവവളം ഉപയോഗിക്കാവല്ലോ. അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ഉൽപാദനത്തിനായി കാലിവളം, കോഴിവളം, ആട്ടിൻ കാഷ്ടം, പലതരം പിണ്ണാക്കുകൾ, വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ഉപയോഗിക്കാം. ഫോസ്ഫറസിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായി എല്ലുപൊടിയും പൊട്ടാഷ്യം ചാരവും ഉപയോഗിക്കാം. ഇതിനു പുറമെ പലതരം വളർച്ചാ ത്വരിതങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിലമൊരുക്കുമ്പോൾ മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 മുതൽ 3 കിലോ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കണം. ഇങ്ങനെ ചേർക്കുമ്പോൾ മണ്ണിന്റെ അമ്ലത്വം കുറച്ച് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിലയിലേക്ക് മണ്ണിന്റെ അമ്ലത്വത്തെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. തൈകളുടെ ഉൽപാദനത്തിനായി പ്രോട്രേകളോ ചെടിച്ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. മുളക്, തക്കാളി, വഴുതന തുടങ്ങിയവ പ്രോട്രേയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ പാകി മുളച്ച് 1 മാസമാകുമ്പോൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാം. എന്നാൽ പയർ, വെണ്ട, വെള്ളരി വർഗം വിളകൾ തുടങ്ങിയവ നേരിട്ട് വിത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇവയെ കുറച്ചുകൂടി സംരക്ഷിച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം നടുന്നതിനായി പ്രോട്രേയിൽ നട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവയുടെ വേരുകൾക്ക് യാതൊരു കേടുപാടുകളും വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. വിത്ത് നടുന്നതിന് മുൻപ് സിയോഡോമോണാസ് ഉപയോഗിച്ച് വിത്തുപചാരം നടത്തുന്നത് നല്ലതാണ്. ഒരാണ്ടൻ മുരിങ്ങ വിത്തുകൾ നേരിട്ട് 2-3 വിത്തുകൾ നടാൻ ഉദ്ദേശിക്കുന്ന തടത്തിൽ നട്ടുകൊടുക്കാവുന്നതാണ്. ഇവ വളർന്ന് 75 സെന്റിമീറ്റർ നീളം വയ്ക്കുമ്പോൾ അഗ്രഭാഗം നുള്ളിക്കളഞ്ഞാൽ ധാരാളം ശിഖരങ്ങൾ വരും. ആദ്യത്തെ വിളവെടുപ്പ് നിശേഷം ചെടികൾ 90 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചു കൊടുക്കുക. ചുവട്ടിൽ നന്നായി ജൈവവളം ചേർത്ത് കൊടുത്ത് നനയ്ക്കാവുന്നതാണ്. എന്നാൽ കറിവേപ്പ് ചെടികൾ വളർന്ന് 1 മീറ്റർ പൊക്കം വയ്ക്കുന്നതും വരെ അവയുടെ ഇലകൾ പറിക്കാതിരിക്കുക. എന്നാൽ ചെടികൾ അധികം ഉയരത്തിൽ വളരാതെ അവയുടെ അഗ്രഭാഗം കോതി നിർത്തുന്നതാണ് കൂടുതൽ നല്ല ഇലകൾ ലഭിക്കാൻ അനുയോജ്യം. കോവൽ വളരുന്നതനുസരിച്ച് പന്തലിലോ വേലിയിലോ പടർത്തിക്കൊടുക്കണം. വളർച്ച മുറ്റിയ വള്ളികൾ മാർച്ച് മാസത്തിൽ മുറിച്ച് മാറ്റിയ ശേഷം തടത്തിൽ നന്നായി ജൈവവളം ചേർത്ത് നനച്ചു കൊടുക്കണം. മധുരച്ചേര വേലിക്കൽ നടുമ്പോൾ അവയുടെ ഉയരം 1 മീറ്ററിൽ ക്രമീകരിച്ചാൽ എപ്പോഴും ധാരാളം നല്ല ഇലകൾ ലഭിക്കുന്നതാണ്. വിത്തുകൾ ഉപയോഗിക്കുന്നതിന് പകരം മുരിങ്ങ നടാന് ഏകദേശം 1.5 മീറ്റർ നീളവും കൈവണ്ണം ഘനവുമുള്ള കമ്പുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കമ്പുകൾ നടുമ്പോൾ ഏകദേശം 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളിൽ 10 കിലോഗ്രാം ചാണകപ്പൊടിയോ ജൈവവളമോ അതോടൊപ്പം മേൽമണ്ണും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് 250 ഗ്രാം കുമ്മായവും ചേർത്ത് ഇളക്കി 10 ദിവസം കുഴി അങ്ങനെ ഇട്ട ശേഷം ആ കുഴികളിൽ കമ്പുകൾ നടാവുന്നതാണ്. എന്നാൽ കോവൽ നടുന്നതിനായി ഏകദേശം 1.5 അടി നീളം വീതി താഴ്ച ഉള്ള കുഴികളെടുത്ത് ഇതേപോലെ മേൽമണ്ണും 10 കിലോഗ്രാമോളം വരുന്ന ജൈവവളവും ചേർത്ത് നന്നായി ഇളക്കി 250 ഗ്രാം കുമ്മായവും ചേർത്ത് 10 ദിവസം അങ്ങനെ ഇട്ട ശേഷം 25 മുതൽ 30 സെന്റിമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ 1 അടി നീളത്തിലുള്ള കമ്പുകൾ മുറിച്ച് 2-3 കമ്പുകൾ ഒരു തടത്തിൽ നടാവുന്നതാണ്. കോവലിന് പടരാൻ വേണ്ടുന്ന പന്തലും ഇട്ടുകൊടുക്കേണ്ടതാണ്. മുരിങ്ങത്തൈകളും കമ്പുകളും ഒക്കെ നട്ട് നന്നായി വേര് പിടിച്ച് 2 മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ, 100 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 50 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കുന്നത് തൈകൾ ആരോഗ്യത്തോടെ വളരുന്നതിന് സഹായകരമാകും. പിന്നീട് 3 മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ കൂടി ചേർത്ത് കൊടുക്കുക. ഓരോ വിളവെടുപ്പിന് ശേഷവും ജൈവവളവും ചേർത്ത് കൊടുക്കുന്നത് ചെടി ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സഹായകമാകും. ജൈവവളങ്ങളോട് നന്നായി തന്നെ പ്രതികരിക്കുന്ന ഒരു വിളയാണ് കോവൽ. 2 ആഴ്ച ഇടവിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാരം തുടങ്ങിയ ജൈവവളക്കൂട്ട് 2 ചിരട്ട വീതമെങ്കിലും ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല വിളവ് ലഭിക്കും. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന അവസ്ഥയിലാണല്ലോ. അങ്ങനെയാകുമ്പോൾ റബ്ബർ കുട്ടകൾ അതിന് പകരം ഉപയോഗിക്കാം. കൂടാതെ മൺചട്ടിയും ഉപയോഗിക്കാം. റബ്ബർ കുട്ടയായാലും മൺചട്ടി ആയാലും ആവശ്യത്തിന് ചെല്ലം വാർന്നു പോകുന്നതിനുള്ള സംവിധാനം ചെയ്തിരിക്കണം. ചട്ടിയുടെ ഹോളുകൾക്ക് മുകളിലേക്കായി ചരലുകളും ഇഷ്ടിക കട്ടകളും ചേർത്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം. പോട്ടി മിക്സ്ചർ എപ്പോഴും നിറയ്ക്കുമ്പോൾ അവയിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് 50 മുതൽ 100 ഗ്രാം 1 ഗ്രോ ബാഗിലേക്ക് ഇടുന്നത് പേരിനെ ബാധിക്കുന്ന രോഗകീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സാധ്യമാകും. ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി നിറയ്ക്കുന്നതിനായി മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കൂടാതെ കരിയിലപ്പൊടി ലഭ്യമാണെങ്കിൽ ചകിരിച്ചോറിന് പകരം കരിയിലപ്പൊടിയും ചേർത്ത് ചട്ടി ആയാലും കഞ്ഞാസായാലും റബ്ബർ കുട്ടയിലും 1/4 ഭാഗം മാത്രം നിറച്ച ശേഷം അതിൻ്റെ പുളിരസം മാറ്റുന്നതിനായി ഓരോ പിടി കുമ്മായം ചേർത്തിളക്കി 10 ദിവസം വയ്ക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 50 മുതൽ 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം വീതം എല്ലുപൊടിയും ചേർത്ത് വിത്തുകളോ തൈകളോ നടാവുന്നതാണ്. ചട്ടിയിൽ നടുന്ന ചെടികൾക്ക് ആഴ്ചയിലൊരിക്കൽ സൂഡമനാസ് ലൈനി ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 1 ആഴ്ച ഇടവിട്ട് മത്തിശർക്കര മിശ്രിതം അഥവാ ഫിഷ് അമിനോ ആസിഡ് ദ്രവരൂപത്തിൽ ഇലകളിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കാം. കൂടാതെ കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ചിരട്ട വീതം കോഴിവളവും ആട്ടിൻ കാഷ്ടവും ചേർക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ്. ഇവയുടെ ചൂട് ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നന്നായി നനച്ചു കൊടുത്താൽ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ ജൈവവളവുമാണ് ഇവ. വളർച്ചയ്ക്ക് കുറവെന്ന് തോന്നിയാൽ 19:19:19 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുത്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടും. മഴക്കാലമായാൽ ഗ്രോ ബാഗുകളിൽ മുളക്, വെണ്ട, ചീര, വഴുതന എന്നിവ നടാം. ഒക്ടോബർ മാസത്തിൽ നടീൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിച്ച ശേഷം വീണ്ടും നിറച്ച് ജൈവവളവും ചേർത്ത് തക്കാളി, പയർ, മുളക്, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ, വെണ്ട, ചീര തുടങ്ങിയ വിളകൾ നടാം. വെള്ളരി വർഗ വിളകൾ നടാനായി 2.5 അടി വ്യാസമുള്ള ചട്ടിയോ റബ്ബർ കുട്ടകളോ ഉപയോഗിക്കാം. ചട്ടിയിലും കുട്ടയിലുമാണെങ്കിലും വെള്ളപരിക്രമണം അത്യാവശ്യമാണ്. മുളക്, വഴുതന, വെള്ളരി തുടങ്ങിയവ നട്ട ബാഗുകളിൽ അടുത്ത തവണ കൃഷി ചെയ്യുമ്പോൾ പയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വേനൽക്കാലത്ത് ചീര, കണിവെള്ളരി എന്നിവ കൃഷി ചെയ്യാം. 1 വിളയ്ക്ക് ശേഷം ഗ്രോ ബാഗിലെ മിശ്രിതം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി നടീൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിക്കണം. അതിനുശേഷം 1 പൊടി കുമ്മായം ചേർത്ത് 15 ദിവസത്തോളം വെച്ച ശേഷം വീണ്ടും ജൈവവളവും കമ്പോസ്റ്റും ചേർക്കാവുന്നതാണ്. ആഴ്ചയിലൊരിക്കൽ സ്യൂഡമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും 1 ലിറ്റർ വീതം ഓരോ റബ്ബർ കുട്ടയിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പിൻ കുരിസത്ത്, വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം എന്നിവയിൽ ഏതെങ്കിലും ആഴ്ചയിലൊഴിക്കൽ തളിക്കുന്നത് കീടങ്ങളെ 1 പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു പൂന്തോട്ടത്തിന്റെ ഭംഗി കൂടി ഇവയ്ക്ക് നൽകുന്നതിനായി കുറച്ച് ഭംഗിയുള്ള അല്ലെങ്കിൽ പല നിറത്തിൽപ്പെട്ട പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനായി പല നിറത്തിലെ ഇലകളുള്ള ചീര ഇനങ്ങൾ നടാം. രേണുശ്രീ, കൃഷ്ണശ്രീ ചീര ഇനങ്ങളും പാലിന്റെ നിറത്തിലുള്ള വെള്ളത്തണ്ടുകളുള്ള പാൽ ചീര, പിങ്ക് നിറത്തിലെ തണ്ടുകളുള്ള സുന്ദരി ചീര, കൂടാതെ ചുവന്ന വെണ്ട ഇനമായ അരുണ, ചുവന്ന കുറ്റിപ്പയർ ഇനമായ കൈരളി, ചുവന്ന വള്ളിപ്പയർ ഇനമായ വൈജയന്തി തുടങ്ങിയവ ഈ പച്ച നിറത്തിനിടയിലേക്ക് നടുമ്പോൾ ഒരു ഉദ്യാനത്തേക്കാൾ ഭംഗിയുള്ളതായി മാറും പച്ചക്കറിത്തോട്ടം. ഇനി കുറച്ച് പച്ചക്കറി ഇനങ്ങൾ പരിചയപ്പെടാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇടത്തരം വലിപ്പമുള്ള ഇളം പച്ച നിറമുള്ള കായകളുള്ള ശക്തി, വെളുത്ത നിറമുള്ള ഉരുണ്ട കായ്കളുള്ള ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള മുക്തി, അനഘ, ഇളം പച്ച നിറത്തിലെ കായ്കളുള്ള തക്കാളി ഇനമായ വെള്ളായണി വിജയ്, കൂടാതെ നല്ല വലിപ്പമുള്ള ഉരുണ്ട കായ്കളുള്ള തക്കാളി ഇനമായ മനുപ്രഭ, ദീർഘഗോളാകൃതിയുള്ള മനുലക്ഷ്മി തുടങ്ങിയ തക്കാളി ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. വഴുതന വർഗ വിളകളിൽ പർപ്പിൾ നിറത്തിൽ മുട്ടയുടെ ആകൃതിയുള്ള സൂര്യ, വെള്ള നിറത്തിൽ കുലുകുലയായി ഉണ്ടാകുന്ന ശ്വേത, ഇളം പച്ച നിറത്തിൽ നീളമുള്ള കായ്കളുള്ള ഇനമാണ് ഹരിത. ഹരിത ഒരിക്കൽ നട്ടാൽ രണ്ടു മൂന്ന് വർഷം വരെ അവയുടെ ശിഖരങ്ങൾ മുറിച്ച് വീണ്ടും വീണ്ടും ഒരു ചിരസ്ഥായി വിള പോലെ നമുക്ക് വിളവ് നൽകാൻ കഴിയുന്ന ഒരു ഇനമാണ് ഹരിത ഇനം. കൂടാതെ അല്പം പടർന്നു വളരുന്ന നീളമുള്ള, അകത്തേക്ക് വളഞ്ഞ ഇളം പച്ച നിറമുള്ള, നല്ല ഭംഗിയുള്ള കായ്കൾ തരുന്ന പൊന്നി നല്ല ഒരു വഴുതന വർഗ വിളയാണ്. ഉജ്ജ്വല വളരെ കാലമായുള്ള ഒരു ഇനമാണെങ്കിലും ഇവയെപ്പോഴും അവയുടെ രുചിയോടൊപ്പം എത്താൻ ഒരു മുളകിനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. കടും പച്ച നിറത്തിൽ കാന്താരി പൊള്ളി മുകളിലേക്ക് വളരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇനമാണ് ഉജ്ജ്വല. നല്ല എരിയുള്ളതും നല്ല സ്വാദുള്ളതുമായ ഒരു ഇനമാണിത്. കൂടാതെ ഇളത്തരം വലിപ്പം വയ്ക്കുന്ന ചെടിയും ഇളം പച്ച നിറത്തിലെ കായ്കളുമാണ് അനുഗ്രഹ എന്ന ഇനത്തിലുള്ളത്. തണലിൽ വളർത്താൻ പറ്റിയ മിതമായ എരിവുള്ള ഒരു ഇനമാണ് വെള്ളായണി അതുല്യ. കാന്താരി, വെള്ള കാന്താരി ഇനത്തിൽപ്പെട്ട തണലിലും വളർത്താവുന്ന ഒരു ഇനമാണ് വെള്ളായണി സമൃദ്ധി. കൂടാതെ നല്ല കടും പച്ച നിറത്തിൽ ഉള്ള കുറ്റിയായി പടർന്നു വളരുന്ന ഒരു ഇനം മുളകാണ് കീർത്തി. വെണ്ട ഇനങ്ങളിലുമുണ്ട് ധാരാളം വൈവിധ്യം. ഇളം പച്ച നിറത്തിലുള്ള നീണ്ട കായകളുള്ള സൽകീർത്തി ഇനവും അടുക്കളത്തോട്ടത്തിന് ഏറെ അനുയോജ്യമായ 20 സെന്റിമീറ്ററോളം നീളം വരുന്ന പച്ച നിറത്തിലുള്ള കായകൾ തരുന്ന സുസ്ഥിര, ചുവന്ന നിറത്തിലുള്ള ഭംഗിയുള്ള കായകൾ തരുന്ന അരുണ, വേനൽക്കാലത്തിലും നല്ല വിളവ് തരാൻ കഴിവുള്ള പച്ച നിറമുള്ള കായകൾ തരുന്ന അഞ്ചിത, മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സങ്കര ഇനം മഞ്ചിമ, കൂടാതെ മഴക്കാലത്തിന് ഏറ്റവും അനുയോജ്യമായ അർക്ക അനാമിക, നല്ല നീളമുള്ള പച്ച നിറത്തിലുള്ള കായ്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. പാവലിനങ്ങളെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ. വളരെ നീണ്ടതും പച്ച കളറിലെ മുള്ളുകളോടുകൂടിയ ഒരു ഇനമാണ് പ്രിയ. 39 സെന്റിമീറ്ററോളം നീളം വരും. എന്നാൽ പ്രീതി ഇനം ഒരു മീഡിയം സൈസിൽ വെളുത്ത നിറത്തിലെ മുള്ളുകളോടുകൂടിയ ഇനമാണ്, 30 സെന്റിമീറ്റർ നീളം വരികയും പ്രിയങ്ക വലിയ പച്ച നിറത്തിലുള്ള കായ്കളാണ്. എന്ന മുള്ളുകൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. കൂടാതെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഹൈബ്രിഡ് ഇനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രജനി നല്ല പച്ച നിറത്തിലുള്ള കായ്കളാണ്. വളരെ ആകർഷകമായ മുള്ളുകളോടുകൂടിയതുമാണ്. പ്രകൃതി എന്നാൽ ഇളം പച്ച നിറത്തിലുള്ളതും നല്ല ഭംഗിയുള്ള ഒരു ആകാരമുള്ളതുമാണ്.
3: ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പച്ചക്കറിയാണ് കക്കിരി അഥവാ സാലഡ് കുക്കുംബർ. കാർഷിക സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെജിറ്റബിൾ സയൻസിൽ നിന്നും പുറത്തിറക്കിയ പച്ച കലർന്ന മഞ്ഞ നിറത്തോടുകൂടിയ ഹീര എന്ന ഇനം, ഏകദേശം 250 ഗ്രാം തൂക്കമുള്ള കായകൾ, മഴമറയുണ്ടെങ്കിൽ അതിനുള്ളിലും തുറസായ സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റിയതാണ്. കൂടാതെ മറ്റൊരു ഇനമാണ് ശുഭ്ര. ഏകദേശം 16 സെന്റിമീറ്റർ നീളമുള്ള വെളുത്ത കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഒരു കായ്ക്ക് ഏകദേശം 250 ഗ്രാം വരെ തൂക്കം വയ്ക്കും. പരാഗണമില്ലാതെ തന്നെ കായ പിടിക്കാൻ കഴിയുന്ന ഒരു സങ്കരം ഇനമാണ് KPCH1. പോളി ഹൗസിലും പുറത്തും നടാവുന്നതാണ്. ഏകദേശം നല്ല വിളവ് കിട്ടുന്ന നല്ല കടും പച്ച നിറത്തിലുള്ള ഈ ഇനം അടുക്കളത്തോട്ടത്തിലേക്ക് ഏറ്റവും അനി

0: ഇതേ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ദേശിയുണമനാസ് തന്നെ 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ ചട്ടികളിൽ ഒഴിച്ച് മണ്ണ് കുതിർത്തു കൊടുക്കുന്നത് മണ്ണിലൂടെ പകരുന്ന ബാക്ടീരിയൽ രോഗങ്ങളെയും കുമിൾ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി കൊടുക്കുന്നതും സസ്യത്തിന്റെ വേരുപടലങ്ങളുടെ ആരോഗ്യത്തിനും കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭ്യമാക്കുന്നതിനും സഹായകമാകുന്നു. കീടങ്ങളെ ഒഴിവാക്കുന്നതിന് വേപ്പിൻ, കുരുസത്ത്, വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തളിക്കുന്നത് കീടങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും.
1: വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എപ്രകാരം ശാസ്ത്രീയമായി ചെയ്യാം എന്ന കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ് ആർ. അഭില എസ് ആറിന്റെ ഫോൺ നമ്പർ 9497782476. നമ്പർ ഒരിക്കൽ കൂടി 9497782476. അടുത്തതായി ഒരു ഗാനമാണ്, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കും.

0: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി
1: നാട്ടറിവിന്റെ നന്മ തീർത്ത തിരി ശിരോരോഗ ശമനത്തിനായുള്ള ഒരൌഷധ പ്രയോഗം. വായിലും മേലെണ്ണാക്കിലും കുറിനാവിലും അതിനു ചുറ്റുമായി ഉണ്ടാകുന്ന നീർക്കെട്ട്, പഴുപ്പ്, മേലെണ്ണാക്കിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വായിലൂടെ വഴുവഴുപ്പുള്ള വെള്ളമൊലിക്കുക, വിട്ടുമാറാത്ത തുമ്മൽ, പീനസം, ദുർഗന്ധവും വേദനയും ഉണ്ടാവുക, കൂടാതെ അനുബന്ധ രോഗങ്ങൾക്കും ധൂമപാന വിധിയിൽ ഉപയോഗിക്കുന്നതാണ്

0: തുടങ്ങിയവയുടെ ഇടിച്ചുപിഴിഞ്ഞ നീരിൽ കൈപ്പത്തിയുടെ വലിപ്പമുള്ള തുണിക്കഷ്ണങ്ങൾ മുക്കി ഉണക്കുന്നു. ഉണങ്ങിയ തുണി വീണ്ടും മുക്കി ഉണക്കുന്നു. അങ്ങനെ മൂന്നു പ്രാവശ്യം. ഈ ഉണക്കിയ ഔഷധ തുണിയിൽ പാവ്, പവിഴപ്പുറ്റ്, കടുക് രോഹിണി, കരിഞ്ചീരകം തുടങ്ങിയ മരുന്നുകൾ പൊടിച്ച് കോഴിമുട്ടയുടെ വെള്ളക്കരുവിൽ കുഴച്ച് തുണിയിൽ പരത്തി പലകമേൽ വെച്ച് വരമ്പ് പിടിച്ച് തെറുത്ത് തിരി രൂപത്തിലാക്കി നിഴലത്ത് ഉണക്കിയെടുക്കുന്നു. തുണി മുക്കാനെടുത്ത അതേ തനി നീരിന് സമം ചെറുകറുകയുടെ നീരും വെന്ത വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുക്കുന്നു. ഈ വെളിച്ചെണ്ണയിൽ തിരിമുക്കി കത്തിച്ചു കിടത്തുമ്പോൾ ഉയരുന്ന പുക പ്ലാവിലെ കുമ്പിളിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വമിക്കുന്നു. ഈ പുക വായിലൂടെയും മൂക്കിലൂടെയും മാറി മാറി വലിച്ചെടുത്ത് പുക കൊള്ളിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഉത്തരം, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികളായ 3 ദിവസത്തിലൊരിക്കൽ മുതൽ ആഴ്ചയിലൊരിക്കൽ വരെയുള്ള ടാപ്പിംഗ് രീതികൾ അനുവർത്തിക്കാനാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ സമഗ്ര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 20:14. ഹൈ റേഞ്ച് വൃത്താന്തം. ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലഹരി. ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അശോക് കുമാർ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരും സമർത്ഥരുമാണ്. രാജ്യത്ത് തന്നെ 1-ാം സ്ഥാനത്താണ് കേരളം. സാക്ഷരത അതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിന് മികച്ച മാതൃകയാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അംഗനവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെൻറ് ആംഗ്ലോ തമിഴ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ കൂടുതൽ ഏകോപനത്തോടെ പദ്ധതികൾ നടപ്പിലാക്കി സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. നീതി ആയോഗ് ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് റിജിമോൻ, നീതി ആയോഗ് ഡയറക്ടർ ഷെയ്ഖ് അഹമ്മദ്, സബ് കളക്ടർ വി എം ആര്യ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ജ്യോതി മോൾ, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പി കെ കുര്യാക്കോസ്, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു.

കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ അധീനതയിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കോളേജ് സ്പോർട്സ് അക്കാദമികളിലേക്ക് 2026-27 വർഷത്തെ PG തലത്തിൽ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ June 30 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തും. അത്ലറ്റിക്സ്, ആർച്ചറി, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, കനോയിങ്, കയാക്കിംഗ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ഹോക്കി, ജൂഡോ, കബഡി, ഖോഖോ, നൈറ്റ് ബോൾ, റോവിംഗ്, സോഫ്റ്റ് ബോൾ, സ്വിമ്മിംഗ്, തൈക്കോണ്ടോ, വോളിബോൾ, വെയ്റ്റ് ഫിറ്റിംഗ്, റെസ്ലിംഗ് എന്നീ കായിക ഇനങ്ങളിലാണ് PG 1st വർഷ ക്ലാസ്സുകളിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. സെലക്ഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അന്ന് ദിവസം രാവിലെ 8:30 ആധാർ കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്പോർട്സ് ഡ്രസ്സ് എന്നിവ സഹിതം സെലക്ഷൻ സെൻറ്ററിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ kerala sports council@gmail.com. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 24:20. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം നിലയം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 58 സെക്കൻഡും. 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
2: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹെ വോ നെറ്റ്വർക്ക് ആധാരിത ബൻ ചുക്കെ ഹെ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ കെ രൂപ മേ ബി ആജ് ഹമാരെ സാമനെ ഖഡേ ഹെ. ഈ സഭി ചീജെ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹെ. ഇസ്ലിയെ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക ഇന്റലിജൻസ് ലീഡ് ബേസ് പ്രതിക്രിയ ഹോണി ചാഹിയേ. ടെക്നോളജി ഡ്രിവൺ അപ്രോച് ഹോണാ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
1: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
4: स्पर्धा में कॉम्पिटिटिवनेस में कहाँ खड़ा है दीज आर द थ्री इंपॉर्टेंट सेक्टर्स विच आर गोइंग टू डिसाइड ऑल्सो द जियो पोलिटिकल प्रोफाइल ऑफ द वर्ल्ड अभी आपने देखा ऑपरेशन सिंदूर हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट 2 decades back आज हम उसी स्तर पर खड़े हैं जहाँ दूसरे देश हैं.
1: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ

0: നാളെ മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൗദി അറേബ്യ ക്യാബോ വെർദയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൗമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ ഇലവനിൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US-ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US-ഉം ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M.Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM.
2: ആരോഗ്യവേദി.
3: ആരോഗ്യവേദിയിൽ ഇന്ന് മലേറിയ എന്ന രോഗത്തെക്കുറിച്ച് ഡോക്ടർ S. അശ്വിനി കുമാർ സംസാരിക്കുന്നു.
4: മലേറിയ എന്നാൽ എന്താണ്? കൊതുകുകൾ പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. ഏകകോശ ജീവികൾ ഉൾക്കൊള്ളുന്ന ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട അണുക്കളാണ് ഈ രോഗമുണ്ടാക്കുന്നത്. പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട 5 സ്പീഷീസുകളാണ് മലമ്പനി ഉണ്ടാക്കുന്നത്. 1, പ്ലാസ്മോഡിയം വിവാക്സ്, സാധാരണ കണ്ടുവരുന്ന അപകടകാരിയല്ലാത്ത മലമ്പനി ഉണ്ടാക്കുന്നു. 2, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, തലച്ചോറിനെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ മലമ്പനി ഉണ്ടാക്കുന്നു. 3, പ്ലാസ്മോഡിയം ഒവെയിൽ. 4, പ്ലാസ്മോഡിയം മലേറിയ. 5, പ്ലാസ്മോഡിയം നോവൽസി. കുരങ്ങുകൾക്ക് മലമ്പനി ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം നോവൽസി മനുഷ്യരിലും മലമ്പനി ഉണ്ടാക്കാം. നമുക്കിനി മലേറിയയുടെ ലോക ചരിത്രവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും പരിശോധിക്കാം. ഏറ്റവും പുരാതനമായ രോഗമാണ് മലമ്പനി. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിക്കാരാണ് ചതുപ്പ് നിലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മലിനവായു, മാൽ എയർ, അതുമായി ബന്ധപ്പെടുത്തി മലേറിയ എന്ന പേര് ഈ രോഗത്തിന് നൽകിയത്. 1880 ലാവറൻ എന്ന ഫ്രഞ്ച് പട്ടാള ബിഷഗ്വരനാണ് പ്ലാസ്മോഡിയം രോഗാണുവിനെ കണ്ടെത്തിയത്. 1897 സർ റൊണാൾഡ് റോസ് ഇന്ത്യയിലെ സെക്കന്ദരാബാദിൽ വെച്ചാണ് അനോഫിലിസ് സ്റ്റീഫൻസി ഇനം പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നതെന്ന് കണ്ടുപിടിച്ചത്. ഭൂമധ്യ രേഖയുടെ അടുത്തുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായി മലേറിയ കണ്ടുവരുന്നത്. ലോകമെമ്പാടുമുള്ള പ്രതിവർഷം 35 കോടി മുതൽ 50 കോടി വരെ ആളുകൾക്ക് മലമ്പനി ബാധ ഉണ്ടാകുന്നു. ഭാരതത്തിലെ മലേറിയയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഭാരതത്തിലും മലേറിയ വളരെ വ്യാപകമാണ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ മലമ്പനി പരത്തുന്ന കൊതുകുകൾ വ്യാപകമല്ലാത്തതിനാൽ മലേറിയ രോഗികൾ അധികമില്ല. വരുന്ന രോഗികളിൽ ഏറെ പങ്കും നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്നവരാണ്. മലേറിയ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. രോഗബാധയുണ്ടായി 8 മുതൽ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ കാണപ്പെട്ടു തുടങ്ങുന്നത്. മലേറിയ രോഗികാരികൾക്കും ആദ്യ രോഗലക്ഷണങ്ങൾ ഒരുപോലെയാണ്. ഫ്ലൂ മാതിരിയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണപ്പെടുന്നത്. തലവേദന, പനി, വിറയൽ, സന്ധിവേദന, ഛർദി, മഞ്ഞപ്പിത്തം, കോട്ടൽ എന്നീ രോഗലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി പിന്നീട് കണ്ടുതുടങ്ങുന്നു. പനി വരികയും പോവുകയും ചെയ്യും. അതോടൊപ്പം വിറയൽ, വിയർപ്പ് എന്നിവ കാണപ്പെടുകയും ചെയ്യുക എന്നത് മലമ്പനിയുടെ ലക്ഷണമാണ്. ഇനി മലേറിയ പരത്തുന്ന കൊതുകുകൾ എന്നാണെന്ന് നോക്കാം. അനോഫിലിസ് ജനുസിൽപ്പെട്ട ചിലയിനം പെൺകൊതുകുകളാണ് രോഗം പരത്തുന്നത്. അനോഫിലിസ് സ്റ്റീഫൻസി, അനോഫിലിസ് ക്യൂലിഫേഷീസ് എന്നീ രണ്ടിനങ്ങളാണ് ആദ്യം മുഖ്യ രോഗവാഹക കീടങ്ങൾ. അനോഫിലിസ് സ്റ്റീഫൻസിയാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ മലമ്പനി വ്യാപിപ്പിക്കുന്നത്. അനോഫിലിസ് പെൺകൊതുകുകൾ രക്തം കുടിച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷം ശുദ്ധജലത്തിൽ മുട്ടകളിടുന്നു. 1-2 ദിവസത്തിന് ശേഷം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കൂത്താടികൾ അഥവാ ലാർവ 5-ൽ പരം ദിവസങ്ങൾ കഴിയുമ്പോൾ 4 ദശകങ്ങൾ പിന്നിട്ട് പ്യൂപ്പയുടെ രൂപം പ്രാപിക്കുന്നു. 2 ദിവസത്തിനകം പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകുകൾ പ്യൂപ്പ പൊട്ടി പുറത്തേക്ക് പറന്നുയരുന്നു. താരതമ്യേന ഉയർന്ന താപനിലയും അന്തരീക്ഷ ഈർപ്പാവസ്ഥയും ഇടവിട്ടുള്ള മഴയും കൊതുകുകളുടെ വർഗ വർധനയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. മലേറിയ പകരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മലേറിയ രോഗം ബാധിച്ച ഒരു കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ കൊതുകിന്റെ ഉമിനീർ വഴി സ്പീറോസോയിറ്റുകൾ രക്തത്തിലേക്ക് കുത്തിവയ്ക്കുന്നു. സ്പീറോസോയിറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് സഞ്ചരിക്കുകയും കരളിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഈ പരാന്നഭോജികൾ തുടക്കത്തിൽ കരളിനുള്ളിൽ പെരുകുന്നു. കരളിന് കേടുപാടുകൾ വരുത്തി ശരീരത്തിലെ രക്തകോശങ്ങളെ വീണ്ടും കീറുന്നു. മലേറിയ പരാന്നഭോജിയാൽ ചുവന്ന രക്താണുക്കളുടെ വിള്ളൽ ഉണ്ടാകുന്നു. തുടർന്ന് ഹീമോസോയിൻ എന്ന വിഷവസ്തുവിനെ പുറത്തുവിടുന്നു. ഇത് രോഗിക്ക് ചിൽസ് അഥവാ വിറയൽ എന്ന അറിയപ്പെടുന്ന ഒരു അവസ്ഥ അനുഭവിക്കാൻ കാരണമാകുന്നു. ഇനി വൈവാക്സ് മലേറിയയുടെ കാര്യം നോക്കിയാൽ പ്ലാസ്മോഡിയം വൈവാക്സ് മൂലമുണ്ടാകുന്ന മലമ്പനിയുടെ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഉയർന്ന പനി ദിവസേനയോ 1.5 ദിവസങ്ങളിലോ മാത്രം കാണുന്നു. സാധാരണയായി ഇതിന് 3 അവസ്ഥയുണ്ടായിരിക്കും. ആദ്യം തണുത്ത അവസ്ഥ, രോഗിക്ക് വിറയലും നല്ല തണുപ്പും അനുഭവപ്പെടുന്നു. രണ്ടാമതായി ചൂടുള്ള അവസ്ഥ, രോഗിക്ക് ശരീരം പൊള്ളുന്ന അവസ്ഥ അനുഭവപ്പെടുന്നു, ഒപ്പം കടുത്ത തലവേദനയും. 3, വിയർക്കുന്ന അവസ്ഥ, രോഗി അമിതമായി വിയർക്കുകയും തളരുകയും ചെയ്യുന്നു. ഇനി ഫാൽസിപ്പാറം മലേറിയ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫാൽസിപ്പാറം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം എന്നിവ കൊണ്ട് 36-48 മണിക്കൂർ കൂടുമ്പോഴോ അഥവാ സ്ഥിരമായോ നിൽക്കുന്ന പനിയാണ് കാണാറുള്ളത്. തലച്ചോറിനെ ബാധിക്കുന്ന പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം മലമ്പനി രോഗബാധ ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നു. തുടർച്ചയായി കാണുന്ന ഉയർന്ന പനിയും കടുത്ത തലവേദനയുമാണ് പ്രാഥമികമായ ലക്ഷണങ്ങൾ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം അണുബാധ മറ്റ് പ്ലാസ്മോഡിയം സ്പീഷീസുകളുമായിട്ടുള്ള അണുബാധയിൽ നിന്ന് തികച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫാൽസിപ്പാറം സ്പീഷീസിൽ നിന്നുള്ള അണുബാധ കൂടുതൽ മാരകവും ശരീരത്തിന് തൽക്ഷണം പനിയും വിറയലും നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഫാൽസിപ്പാറത്തിന്റെ പരാദ സാന്ദ്രത മറ്റേതൊരു സ്പീഷീസിനേക്കാളും കൂടുതലാണ്. മലേറിയയുടെ ഭവിഷ്യത്തുകൾ അഥവാ സങ്കീർണതകൾ എന്തെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മലേറിയയുടെ ജീവൻ അപകടപ്പെടുത്തുന്ന സങ്കീർണതകളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് കിഡ്നിയുടെ പരാജയം, 2, ക്രമരഹിതമായ കരൾ പ്രവർത്തനം, 3, ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക, 4, വെളുത്ത രക്താണുക്കളുടെ കുറവുണ്ടാകുക. എങ്ങനെയാണ് നമുക്ക് മലേറിയ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക? മലേറിയയുടെ ടെസ്റ്റുകൾ പ്രധാനമായും 2 എണ്ണമാണ്. കേരളത്തിൽ മലേറിയ ഇക്കാലത്ത് വലിയ പ്രചാരത്തിലില്ല. അതിനാൽ 1.5 ദിവസങ്ങളിൽ വരുന്ന കടുത്ത വിറയലോടുകൂടിയ പനിയും വിയർപ്പുമുള്ള ആൾക്കാരെ മാത്രം ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവർക്കാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രമേ മലേറിയ പരത്തുന്ന കൊതുകുകൾ കാണപ്പെടുന്നുള്ളൂ. 2. ടെസ്റ്റ് പെരിഫറൽ ബ്ലഡ് സ്മിയർ ആണ്. കൃത്യമായി ഏത് തരം പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് മലമ്പനി ഉണ്ടാക്കിയത് എന്ന് കണ്ടുപിടിക്കാനായി ഈ ടെസ്റ്റാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഈ ടെസ്റ്റ് കൃത്യമായി നിർണ്ണയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ റാപ്പിഡ് മലേറിയ ടെസ്റ്റ് വ്യക്തമായ മലേറിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ധാരണ നമുക്ക് തരുന്നതിനാൽ ചികിത്സ നേരത്തെ തുടങ്ങാൻ സഹായിക്കുന്നു. മലേറിയയുടെ ചികിത്സ എന്താണെന്ന് നോക്കാം. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. അതിനാൽ മുൻകൂട്ടി രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാനും കഴിയും. മറ്റുള്ളവർക്ക് മലമ്പനി പകർന്നു നൽകാനുള്ള സാധ്യതയും ഇല്ലാതാകും. ഏതൊക്കെയാണ് മലേറിയയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ? ഒന്ന് ക്വിനീൻ, രണ്ട് ക്ലോറക്വിൻ, മൂന്ന് ഡോക്സിസൈക്ലിൻ, നാല് മെഫ്ലോക്വിൻ, അഞ്ച് പ്രൈമാക്വിൻ, ആറ് പ്രോഗ്വാനിൽ, ഏഴ് സൾഫഡോക്സിൻ പൈറിമെത്തമിൻ, എട്ട് ഹൈഡ്രോക്സി ക്ലോറക്വിൻ, ഒൻപത് ആർട്ടിമെസിനിൻ. രോഗിയുടെ അവസ്ഥയും രോഗത്തിൻ്റെ കാഠിന്യവും അനുസരിച്ച് ഇതിൽ ഒന്നോ അതിലധികമോ മരുന്നുകൾ തുടർച്ചയായി നൽകുകയാണ് ചെയ്യുന്നത്. മലേറിയയുടെ സങ്കീർണതകൾക്കുള്ള ചികിത്സ എന്താണ്? എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രധാന ആശുപത്രിയിലെ ICU അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതാകും നല്ലത്. ഏറെ മരണസാധ്യതയുള്ള ഫാൽസിപ്പാരം മലേറിയ ആണെങ്കിൽ പ്രത്യേകിച്ചും. എന്തൊക്കെയാണ് മലേറിയയിൽ മരണകാരണങ്ങൾ? ഓരോ വർഷവും 300,000 പേരെങ്കിലും ലോകമെമ്പാടും മലേറിയ കാരണം മരിക്കുന്നുണ്ട്. കുട്ടികളും ഗർഭിണികളുമാണ് കൂടുതലും മരണപ്പെടുന്നത്. തലച്ചോറിനെ ബാധിച്ച ഫാൽസിപ്പാരം മലേറിയ തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം. എങ്ങനെയാണ് നമുക്ക് മലേറിയയെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? കൊതുകുകൾ കടിക്കുന്നത് തടയാൻ കൊതുക് വലകളും പെർമെത്രിൻ പോലുള്ള കൊതുക് അകറ്റുന്ന മരുന്നുകളും ശരീരത്തിൽ പൊട്ടുന്ന ലേപനങ്ങളും ഉപയോഗിക്കുന്നതാണ് ആദ്യ രീതി. മലമ്പനിക്കെതിരായ വാക്സിൻ ഇന്ന് നിലവിലില്ല. മലമ്പനി ബാധിത പ്രദേശങ്ങളിൽ പോകുന്നവർക്ക് താൽക്കാലിക പ്രതിരോധത്തിനായി മലമ്പനിക്കെതിരായിട്ടുള്ള മരുന്നുകൾ തന്നെ പ്രതിരോധ മരുന്നായി നൽകുവാനും ഇപ്പോൾ സംവിധാനമുണ്ട്. ഇനി നമുക്ക് കൊതുകുകളെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം? ഒന്ന്, മലമ്പനി കൂടുതലായി ബാധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വർഷത്തിൽ 2 തവണ വീട്ടിനുള്ളിൽ ചുവരുകളിൽ കീടനാശിനികൾ തളിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ മലമ്പനി ബാധയുടെ തോത് കുറവായതിനാൽ ഏതെങ്കിലും പ്രദേശത്ത് രോഗം കാണുമ്പോൾ മാത്രം കീടനാശിനി ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളൂ. ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിൽ ടെമിഫോസ് കീടനാശിനി തളിക്കുന്നു. ജൈവ നിയന്ത്രണ ഭാഗമായി കിണറുകളിൽ ഗപ്പി മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നു. അവ കൊതുകിന്റെ കൂത്താടികളെ പൂർണ്ണമായും തിന്നുതീർക്കുന്നു. ഓടകളിൽ ബാസിലസ് ടെർജിനസ് സംയുക്തം തളിക്കുന്നു. ഇതോടൊപ്പം മാലാത്തിയോൺ ധൂമപ്രയോഗം അഥവാ ഫ്യൂമിഗേഷൻ കൊതുകുകളെ തൽക്ഷണം കൊല്ലാൻ ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, പനി ബാധിച്ചാൽ ഉടനെ തന്നെ രക്തപരിശോധന നടത്തി ചികിത്സ തേടാനും കൊതു നിയന്ത്രണ നടപടികൾ അവലംബിക്കാനും ജനങ്ങൾക്ക് അവബോധം നൽകുന്ന ബോധവൽക്കരണവും വളരെ പ്രാധാന്യമർഹിക്കുന്നു.
3: മലേറിയ എന്ന രോഗത്തെക്കുറിച്ച് ഡോക്ടർ എസ് അശ്വനികുമാർ സംസാരിക്കുകയായിരുന്നു ആരോഗ്യവേദിയിൽ. ഇതുവരെ
2: ആരോഗ്യവേദി സമാപിക്കുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി ദേവികുളം സ്പൈസ് അപ്പം. സമയം 8 മണി കഴിഞ്ഞ് 59:52. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഈ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പി എം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പി എം സേതു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി എം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചെയ്യുന്ന പ്രധാനമന്ത്രി ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M.Liju. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം UAE നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞർ, സാമൂഹ്യരംഗത്തെ പ്രമുഖർ, കലാകാരന്മാർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ ആത്മാവിനെയും പൈതൃകത്തെയും ദേശീയ ഉണർവിനെയും ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഞായറാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വേയെയും സൌദി അറേബ്യ ക്യാബോവെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ, ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺ നേടി പുറത്തായി. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലായി 23 കോടി രൂപ വിലമതിക്കുന്ന 15 കിലോഗ്രാം വിദേശ സ്വർണം പിടിച്ചെടുത്തതായും 15 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സൂറത്തിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ DRI 2 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. scensus.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പൂത്താലം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയത്.

0: തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. സയൻസിനോ കൊമേഴ്സിനോ സീറ്റ് കിട്ടാത്തവർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കുന്ന ആശയങ്ങളും ഭരണസംവിധാനങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നത് മാനവിക വിഷയങ്ങൾ പഠിച്ച വ്യക്തികളാണ്. പാരമ്പര്യമായി ഈ മേഖലയിലുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന പാതയാണ് BA ബിരുദ കോഴ്സുകൾ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ജിയോഗ്രഫി എന്നിവയിലെല്ലാം ഇന്ന് വിശാലമായ ഉപരിപഠന സാധ്യതകളുണ്ട്. ഇന്ന് രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BA ഓണേഴ്സ് കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷത്തെ പ്രായോഗിക റിസർച്ച് ബിരുദങ്ങളായി ഇവ മാറ്റിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും PhDയും നേടുന്നവർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും തിങ്ക് ടാങ്കുകളിൽ കൺസൾട്ടന്റുമാരായും വലിയ കരിയർ പടുത്തുയർത്താൻ സാധിക്കും.
1: രാജ്യത്തെ ഏറ്റവും ഉന്നതവും അഭിമാനകരവുമായ കരിയറായ സിവിൽ സർവീസിനെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രീം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. UPSC നടത്തുന്ന IAS, IPS, IFS പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻ പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെ പ്ലസ് ടുവിലും ബിരുദതലത്തിലും ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് സിവിൽ സർവീസ് മോഹിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മുൻതൂക്കം സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കും. ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഈ പ്രവേശന പരീക്ഷയ്ക്കായി വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കുന്നത് മികച്ച ക്യാമ്പസുകളിലേക്ക് വഴി തുറക്കും.
0: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കരിയർ സുരക്ഷയും ഉയർന്ന പദവിയും നൽകുന്ന മറ്റൊരു പ്രധാന പ്രൊഫഷണൽ മേഖലയാണ് നിയമപഠനം. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് നിയമ ബിരുദങ്ങളായ BA LLB കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഉള്ളത്. രാജ്യത്തെ 20-ലധികം വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി നാഷണൽ ലോ സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന KLEE പരീക്ഷയും എഴുതാം. നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് കേവലം കോടതികളിലെ പ്രാക്ടീസിന് പുറമെ കോർപ്പറേറ്റ് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാകാനും ജുഡീഷ്യൽ സർവീസ് പരീക്ഷകൾ എഴുതി ജഡ്ജിമാരാകാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ലീഗൽ ഓഫീസർമാരാകാനും സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയും മികച്ച വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പ്രൊഫഷണൽ കോഴ്സാണ് ഇത്.
1: സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ശാഖയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ മാധ്യമപ്രവർത്തനം. വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, ഡിജിറ്റൽ മീഡിയ പോർട്ടലുകൾ, റേഡിയോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, പരസ്യമേഖല എന്നിവയിലെല്ലാം ജേർണലിസം കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട്. 3 വർഷത്തെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദ കോഴ്സുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി കോട്ടയം ക്യാമ്പസുകളിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകൾ, തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന കോഴ്സുകൾ എന്നിവ ഈ രംഗത്ത് പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നവയാണ്. എഴുതാനും സംസാരിക്കാനും താൽപ്പര്യമുള്ള ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യമുള്ള കുട്ടികൾക്ക് മാധ്യമരംഗത്ത് വലിയ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ ഈ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
0: മാനുഷിക പെരുമാറ്റങ്ങളെയും മാനസിക ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മികച്ചൊരു കരിയർ പാതയാണ്. ബി എ സൈക്കോളജി അല്ലെങ്കിൽ ബി എസ് സി ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകൾ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ആധുനിക ലോകത്ത് മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൗൺസിലിംഗ് ആവശ്യകതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ആവശ്യക്കാരുണ്ട്. ഈ കോഴ്സിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ കൗൺസിലർമാരായും സൈക്കോളജിസ്റ്റുകളായും സേവനമനുഷ്ഠിക്കാം. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ താൽപ്പര്യമുള്ളവർക്കായി ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ BSW കോഴ്സുകളുണ്ട്. ഇതിനുശേഷം MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര NGOകൾ, ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വിവിധ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവിടങ്ങളിൽ പ്രോജക്ട് മാനേജർമാരായി കരിയർ കെട്ടിപ്പടുക്കാം.
1: കലയും സർഗാത്മകതയും ഡിസൈനിങ് കഴിവുകളുമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തിളങ്ങാൻ വലിയ അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് ഡിസൈനിങ് കോഴ്സുകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നടത്തുന്ന പരീക്ഷകൾ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. പ്രോഡക്റ്റ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിങ് എന്നിവയിലെല്ലാം ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മികച്ച കരിയറുണ്ട്. കൂടാതെ ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നിവിടങ്ങളിൽ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ലഭ്യമാണ്.
0: ബിസിനസ് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻസും താല്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് BBA ബിരുദ കോഴ്സുകൾ ധൈര്യമായി തെരഞ്ഞെടുക്കാവുന്നതാണ്. BBA പ്രവേശനത്തിന് സയൻസോ കൊമേഴ്സോ വേണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന IPMAT പരീക്ഷ എഴുതി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പ്രവേശനം നേടാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വലിയ സഹായമാകും. ഇതുകൂടാതെ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ഹോസ്പിറ്റാലിറ്റി രംഗം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ മികച്ച വ്യക്തിത്വവും ഭാഷാ നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെയാണ് കമ്പനികൾ തിരയുന്നത്. വിദേശ ഭാഷകളായ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ് എന്നിവയിൽ ബിരുദമോ ഡിപ്ലോമയോ നേടുന്നവർക്ക് വിദേശ കാര്യാലയങ്ങളിലും എംബസികളിലും ട്രാൻസ്ലേറ്റർ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്.
1: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നേരിട്ട് ജോലി നേടാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകളെ കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ, ബാങ്കിംഗ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ പരീക്ഷകളിലെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിർണായക പങ്കുവഹിക്കുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.

0: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, SEO തുടങ്ങിയ മേഖലകളിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ചിന്തകളും ഈ കരിയറുകളിൽ വലിയ വിജയങ്ങൾ നൽകും.
1: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മുന്നിൽ അനന്തവും വിപുലവുമായ ഒരു കരിയർ ലോകമാണ് തുറന്നു കിടക്കുന്നത്. സിവിൽ സർവീസോ നിയമ പഠനമോ മാധ്യമ പ്രവർത്തനമോ സൈക്കോളജിയോ ഏതുമാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ആഴത്തിലുള്ള വായനയും സാമൂഹിക ബോധ്യവും ഉണ്ടെങ്കിൽ ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ അനാവശ്യമായ മുൻവിധികൾക്ക് കാതോർക്കാതെ സ്വന്തം അഭിരുചിയും സർഗാത്മകതയും എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആരണ്യ കേരളം,
1: ഇരവികുളം ദേശീയോദ്യാനം.
2: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
1: ആരണ്യ കേരളം.

0: ആകാശവാണി
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട് അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഞാനത് നിശ്ചയിച്ചതാ, ഞാനത് നടത്തും. അച്ഛന്റെ നേരെ നിന്നല്ലെങ്കിലും ഗോപാലൻ അത് പറഞ്ഞു. അവൻ പുരയുടെ വടക്കുവശത്ത് നിൽക്കുകയാണ്. ശങ്കരൻ നായർ കിഴക്കുവശം തിണ്ണയിലും. മകൻ ഉറപ്പിച്ചു പറയുകയാണ്, അവനത് നടത്തും. ശങ്കരൻ നായർ, നീ അത് നടത്തുമോടാ എന്ന് അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് വടക്കുവശത്തേക്ക് ഓടി. കയ്യിൽ വടിയുമുണ്ട്. അച്ഛന്റെ വരവ് കണ്ട് ഗോപാലൻ ഓടുന്ന മട്ടിൽ നടന്നു.

ശങ്കരൻ നായർ കയ്യിലിരുന്ന വടി ഗോപാലന്റെ കാൽമുട്ടുകൾ നോക്കി വട്ടമെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ ഏറ് കൊണ്ടില്ല. ലഹള കേട്ട് പാർവതിയമ്മ പുറത്തിറങ്ങി വന്നു. അവർ അടുക്കളയിലായിരുന്നു. അവർ ശാസനാരൂപത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, എന്തോന്നായി ഈ കലി കൊള്ളുന്നത്? ശങ്കരൻ നായർ പറഞ്ഞു, അവൻ എന്റെ മുഖത്തു നോക്കി പറയുന്നു ആ കല്യാണം അവൻ നടത്തുമെന്ന്. അവൻ എന്നോട് ധിക്കാരം പറയുകയല്ലയോ? അവൻ അത് നടത്താൻ നിശ്ചയിച്ചെങ്കിലും മുഖത്തു നോക്കി അങ്ങനെ പറയാൻ എന്തിനാ ഇടകൊടുത്തത്? ശങ്കരൻ നായരുടെ ദേഷ്യം ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു. പാർവതിയമ്മ വഴക്ക് വർദ്ധിക്കാതിരിക്കാനായി അകത്തു കയറിപ്പോയി. വീട്ടിൽ നിന്നു പോയ ഗോപാലൻ നേരെ നടന്നു കയറിയത് ഗൗരിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അതൊരു തരം വെല്ലുവിളി പോലെയായിരുന്നു. ശങ്കരൻ നായർ കാണണമെന്നുള്ള ഉദ്ദേശത്തോടെ അച്ഛൻ കാണുന്നുണ്ടോ എന്നൊരു ഒളിവു പോലുമില്ല. ഇപ്രാവശ്യം പാർവതി അമ്മയ്ക്കാണ് കലി കൊണ്ടത്. അവള് തേ നോക്കിയേ നിന്ന് കൊഴയുന്നത്. നാട്ടിലെ ആ മാസത്തിലെ വലിയ സംഭവമായിരുന്നു അത്. ഗോപാലന് ഗൗരിക്കുട്ടിയെ വിവാഹം കഴിക്കണം. ശങ്കരൻ നായർക്കും പാർവതി അമ്മയ്ക്കും അതിഷ്ടമില്ല, എന്നല്ല എതിരാണ്. ഒന്നു രണ്ടു മധ്യസ്ഥന്മാർ വന്നു. പെണ്ണ് നല്ലവളെന്നും അൽപ്പക്കമായതുകൊണ്ട് ആ ബന്ധം ഗുണകരമായിരിക്കുമെന്നും വാദിച്ചു. ഏതായാലും അവൻ കല്യാണം നടത്തും, നിങ്ങളാരും ചെന്നില്ലേലും. ഞങ്ങൾ കൂടുന്നില്ല. ആ കൊച്ചുഞ്ഞന്റെ ചേട്ടന്റെ മോളല്ലയോ പെണ്ണ്, അവൻ എന്റെ ശത്രുവാ, അവൻ തന്നെ നടത്തട്ടെ. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് സ്വാഭാവികമാണ്, ശങ്കരൻ നായർ പറഞ്ഞു. പക്ഷേ എനിക്കും ഈ പെണ്ണും പിള്ളയ്ക്കും ഇവന് വേണ്ടി വന്നിട്ടുള്ള കഷ്ടത കുറച്ചൊന്നുമല്ല. അവനാ എന്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കല്യാണം നടത്തുമെന്ന് ധിക്കാരം പറഞ്ഞത്. പാവം ശങ്കരൻ നായർ കരഞ്ഞുപോയി. കേശവപിള്ള പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ അവനും ഒന്ന് വിഷമിച്ച നിലയിലാ അങ്ങനെ പറഞ്ഞത്. ശങ്കരൻ നായർക്ക് അത് മനസ്സിലായില്ല. എന്നാ വിഷമമാ കേശവപിള്ളേ? അതുണ്ട് ശങ്കരൻ നായരെ, അതുണ്ട്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ അവൻ കല്യാണം തന്നെ നടത്തുമെന്ന് നിശ്ചയിച്ചത്. ശങ്കരൻ നായർക്ക് ഒരു പിടിയും കിട്ടിയില്ല. താൻ എന്തോന്നാടോ പറയണത്? കേശവപിള്ള ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. അവന്റെ അച്ഛനെ പറയിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ട്. അതാ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് നിശ്ചയിച്ചത്. ആ കാര്യം അവന് നിങ്ങളോട് പറയാമോ? വയ്യതാനും. ആ രഹസ്യം കേശവപിള്ള ശങ്കരൻ നായരുടെ ചെവിയിൽ മന്ത്രിച്ചു. ആ പെണ്ണിന് ഗർഭമുണ്ട്, അവനാണ്. അപ്പോൾ അവൻ അവളെ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയാണോ? ശങ്കരൻ നായർക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ഒരു നിമിഷം അയാൾ പകച്ചുപോയി. എന്നാലും അയാൾ പറഞ്ഞു, ആ വീട്ടിൽ പോയിക്കൂടാ എന്ന് മുതലേ ഞാൻ പറയുന്നതാ. അത് ആ ശകുനി കൊച്ചുഞ്ഞന്റെ വീടാ, ചെന്നാൽ അപകടമാ. ഇപ്പം ഇങ്ങനെ ഒരു ചൊണയൊലിപ്പിച്ച് വന്നിരിക്കുക, അച്ഛനും അമ്മയും അങ്ങ് സമ്മതിച്ചോളുമല്ലോ, അല്ലയോ? അനുനയപരമായി കേശവപിള്ള പറഞ്ഞു, അങ്ങനാണോ? അല്ല, അവൻ നെറിവായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാത്തത് എന്താ? ശങ്കരൻ നായർ തീർത്തു പറഞ്ഞു, താൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതിന് കൂടുകയില്ല. ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കത്തുമില്ല. ആ ദൗത്യവും പരാജയപ്പെട്ടു. അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടുകൂടി കല്യാണം നടക്കുകയില്ലെന്ന് തീർച്ചയായി. ഗൗരിക്കുട്ടിക്ക് ബന്ധപ്പെട്ടതായി അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു പിടിപ്പില്ലാത്ത ആളാണ്. അച്ഛന്റെ അനുജൻ ഒരു മിടുക്കനായ മനുഷ്യനുണ്ട്, കൊച്ചുകുഞ്ഞുപിള്ള. കൊച്ചുകുഞ്ഞുപിള്ളയും ശങ്കരൻ നായരും തമ്മിൽ വലിയ വിരോധമാണ്. ശങ്കരൻ നായർക്ക് കുറവ് വരുത്താൻ ഒരു നല്ല അവസരം കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് കിട്ടി. അതയാൾ ശരിക്കു പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. യാതൊരാഘോഷവും കൂടാതെ നാല് കരക്കാരുടെ സാന്നിധ്യത്തിൽ വിളക്ക് കത്തിച്ചു വെച്ച് പുടവ് കൊടുത്ത് നടത്തിയാൽ മതിയെന്നാണ് ഗോപാലന്റെ അഭിപ്രായം. അച്ഛനും അച്ഛനോടൊപ്പം അമ്മാവന്മാരും മറ്റു വേണ്ടപ്പെട്ടവരുമെല്ലാം പിണങ്ങിക്കഴിഞ്ഞു. അവരാരുമില്ലാതെ സദ്യയുമൊക്കെയായി അടിയന്തിരം നടത്തുന്നത് ശരിയല്ല. കൂടാതെ പണച്ചെലവുമാണ്. ഗൗരിക്കുട്ടിയുടെ അച്ഛൻ അത് സമ്മതിച്ചു. പക്ഷേ കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് ഇഷ്ടമല്ല. അയാളുടെ ജ്യേഷ്ഠൻ നടത്തുന്ന അവസാനത്തെ അടിയന്തിരമാണ്, മോടിയായിട്ട് നടത്തണം. ഗൗരിക്കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ കുറച്ച് കാശുമുണ്ട്. അനുജന്റെ നിർബന്ധത്തിന് ജ്യേഷ്ഠൻ കീഴ്വഴങ്ങിപ്പോയി. അടിയന്തിരത്തിന് കരയടച്ച് ക്ഷണിച്ചിരുന്നു. നല്ല സദ്യയുമാണ്. കൊച്ചുകുഞ്ഞുപിള്ള ആലപ്പുഴയിൽ നിന്ന് ഒരു പാട്ടുപെട്ടി കൊണ്ടുവന്നു. അതാ നാട്ടിൽ പുത്തരിയാണ്. എന്നിട്ട് ആ പാട്ടുപെട്ടിയുടെ കോളാമ്പി ശങ്കരൻ നായരുടെ വീട്ടിലേക്ക് തിരിച്ചുവച്ചു. തലേന്നാൾ രാത്രി മുഴുവൻ പാട്ടായിരുന്നു. കൊച്ചുകുഞ്ഞുപിള്ള ഒരു സംതൃപ്തിയോടെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, അവൻ ആ ശങ്കരൻ ഉറങ്ങണ്ട. പാട്ടു മാത്രമല്ല നാഗസ്വരവും ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് വരെ സദ്യയും ഉണ്ടായി. ശങ്കരൻ നായർ രാവിലെ സ്ഥലം വിട്ടു. പാർവതി അമ്മയ്ക്ക് വല്ലിടത്തും പോകാനൊക്കുമോ? അവരുടെ കണ്ണ് അന്ന് തോർന്നിട്ടില്ല. പെറ്റുവളർത്തിയ മകൻ ധിക്കരിക്കുക മാത്രമാണോ? അവരെ അപമാനിക്കുകയും കൂടിയല്ലേ ചെയ്തത്? ഗോപാലന്റെ പഴയ അനുസരണശീലം ഓർക്കുമ്പോൾ അവർക്ക് വിശ്വാസമാണ് കൂടോത്രം ചെയ്തതാണ് എന്ന്. ഒരു കാര്യം ശരിയാണ്, ഗോപാലൻ നല്ല അനുസരണം.

0: ധാരണയുള്ളവനായിരുന്നു. കല്യാണം അങ്ങനെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ശങ്കരൻ നായരും പാർവതിയമ്മയും ഗോപാലനെ കാണാറുണ്ട്. ആ കല്യാണം നാട്ടിലെല്ലാം ഒരു സംസാര വിഷയമായി. രണ്ടു വശത്തെക്കുറിച്ചും പറയാൻ കാര്യങ്ങളുണ്ട്. ഗൗരിക്കുട്ടിയുടെ അച്ഛന് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സദ്യ കഴിച്ചു തീർത്തെങ്കിലും പെണ്ണിനൊരാളായി എന്ന ആശ്വാസമുണ്ട്. കൊച്ചുകുഞ്ഞു പിള്ളയ്ക്ക് പാൽപായസം കുടിച്ച ഒരു തൃപ്തിയുണ്ട്. കല്യാണം നടന്നു. പക്ഷേ ഗോപാലന് ഒരു മനസമാധാനവുമില്ല. അങ്ങകലെ അച്ഛനെയും അമ്മയെയും അവൻ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ചെല്ലുവാൻ വയ്യ. എന്തൊരകലമാണ് ഇടയ്ക്കുള്ളത്. അകലം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അവർ കരയുന്നുണ്ടാവും. എന്നുമിങ്ങനെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? എങ്ങനെ കഴിയും? തൊഴിലൊന്നുമില്ല. 4 കാശ് വേണമെങ്കിൽ ഗൗരിക്കുട്ടിയോട് ചോദിക്കണം. 6-7 ദിവസമായപ്പോൾ അതൊരു നാണക്കേടായി ഗോപാലന് തോന്നി. ആയിടെ അമ്പലത്തിലെ കളിത്തട്ടിൻ ചുവട്ടിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. കൊച്ചുകുഞ്ഞുപിള്ള കളിത്തട്ടിലിരിക്കുകയായിരുന്നു. ശങ്കരൻ നായർ അവിടെ ചെന്നുപെട്ടു. ശങ്കരൻ നായർക്ക് കൊച്ചുകുഞ്ഞുപിള്ളയോടുള്ള വിരോധം സ്നേഹിതനുമായുള്ള സംഭാഷണ മധ്യേ ചില അസല് കുത്തുവാക്കായി പുറത്തു വന്നു. കൊച്ചുകുഞ്ഞുപിള്ള മറ്റൊരു സ്നേഹിതനോട് അതിനു മറുപടി പറഞ്ഞു. അങ്ങനെ ആ സമരം നേരിട്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെയേറെ ചീത്ത പറഞ്ഞു. കൊച്ചുകുഞ്ഞുപിള്ള ശങ്കരൻ നായരെ അടിക്കാൻ ചാടി അടുക്കുക വരെ ചെയ്തു. ആരോ തടസ്സം പിടിക്കയാൽ അടി നടന്നില്ല. 2-4 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗോപാലൻ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ശങ്കരൻ നായരും പാർവതിയമ്മയും മുറ്റത്ത് കുനിഞ്ഞ് ഓലമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് മുൻപ് ഇറങ്ങിയതിനു ശേഷം ഗോപാലൻ ആ വീട്ടിൽ കയറുകയാണ്. എന്തോ നിശ്ചയിച്ചുറച്ചു വരുത്തിയ ഒരു ഗൗരവം അവന്റെ മുഖത്ത് കാണുവാനുണ്ട്. കാലച്ച കേട്ട് ശങ്കരൻ നായർ തല ഉയർത്തി നോക്കി. യഥാർത്ഥത്തിൽ ഗോപാലൻ നടുങ്ങി. സംഭരിച്ച ധൈര്യത്തിൽ ഒരംശം കാറ്റുപോലെ പോയിപ്പോയി. ശങ്കരൻ നായർ കോപത്തോടെ ചാടി എഴുന്നേറ്റു. എന്തടാ ഇവിടെ കയറിയത്? അതൊരലർച്ചയായിരുന്നു. ഗോപാലൻ പഠിച്ചു വെച്ച ആ വാചകം പറഞ്ഞു. എനിക്കെന്റെ ഓഹരി വേണം. നിനക്ക് ഓഹരി? ശങ്കരൻ നായർ കൈ നിവർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ഗോപാലൻ ഓടിക്കളഞ്ഞു. പലരും ഭാഗകാര്യം ആലോചിക്കാൻ ശങ്കരൻ നായരുടെ അടുത്ത് ചെന്നു. ശങ്കരൻ നായരുടെ ഉത്തരം എല്ലാവരോടും ഒന്നായിരുന്നു. അവൻ ചെന്നു മേടിക്കട്ടെ ഓഹരി. ഈയിടയ്ക്ക് ഗൗരിക്കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ഗൗരിക്കുട്ടിയുടെ ഗർഭം പൂർത്തിയായി വരികയുമാണ്. ചെലവിന് തന്നെയും പരിങ്ങലിലാണ്. 2 പശുക്കളെ കറക്കാനുണ്ട്. അതുകൊണ്ടാണ് ദിവസം കഴിഞ്ഞു പോകുന്നത്. പട്ടിണിയുടെ വക്കോളം ഗോപാലൻ എത്തി. ഇപ്പോഴത്തെ രക്ഷകർത്താവ് കൊച്ചുകുഞ്ഞുപിള്ള മാത്രമാണ്. അയാൾ ഉപദേശിച്ചു, നീ കേറി തേങ്ങ ഇടടാ. നിനക്ക് കൂടെ അവകാശപ്പെട്ടതല്ലയോ. വീട്ടിലെ പുരയിടത്തിൽ കയറി പകൽ തേങ്ങയിടാൻ ഗോപാലന് പേടി. രാത്രിയിലായി ആ നടപടി. അച്ഛനില്ലാത്ത ഒരവസരത്തിൽ വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്ന് ഒരു ഓട്ടുപാത്രം അവൻ എടുത്തുകൊണ്ടു പോന്നു. അമ്മ തടസ്സപ്പെടുത്തിയത് കൂട്ടാക്കിയില്ല. വാശിയുള്ള ശങ്കരൻ നായർ പോലീസിൽ കേസ് കൊടുത്തു. പോലീസുകാർ ഗോപാലനെ പിടിച്ചുകൊണ്ടുപോയി. വൈകിട്ട് കൊച്ചുകുഞ്ഞുപിള്ള ചെന്ന് ഇറക്കിക്കൊണ്ടുപോന്നു. അവസാനം ഭാഗം കൊടുക്കാൻ ശങ്കരൻ നായർ സമ്മതിച്ചു. വീടിരിക്കുന്ന പുരയിടത്തിന്റെ തെക്കേ അറ്റത്ത് 15 സെന്റ് സ്ഥലം. ഇതിനിടയ്ക്ക് ഗൗരിക്കുട്ടി പ്രസവിച്ചിരുന്നു. സ്വല്പം അരിഷ്ടതയുള്ള പ്രസവമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. 2-4 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടുന്നും ഇവിടുന്നുമെല്ലാം കടം വാങ്ങിയാണ് ആ കാര്യങ്ങൾ സാധിച്ചത്. ഓഹരി കിട്ടിയത് 15 സെന്റാണ്. അതിൽ കൂവ പോലെ 8-10 തെങ്ങും. അതുകൊണ്ട് ജീവിക്കാനൊക്കുമോ? കടക്കാരാണെങ്കിൽ ഗോപാലൻ നായരെ പൊതിയുന്നു. കൊച്ചുകുഞ്ഞുപിള്ളയുടെ സഹായത്തോടെ ആ സ്ഥലം 600 രൂപയ്ക്ക് വിറ്റു. ഗോപാലന്റെ കയ്യിൽ റൊക്കം 600 രൂപ കിട്ടി. അതിൽ 200 രൂപയോളം കടം വീട്ടി. ബാക്കി സംഖ്യയിൽ നിന്ന് 50 രൂപയ്ക്ക് ഗൗരിക്കുട്ടി ഉടുക്കാൻ പുടവയും ബ്ലൗസും തുണിയും വാങ്ങി. ആദ്യമായി ഗോപാലൻ അവൾക്ക് തുണി വാങ്ങി കൊടുക്കുകയാണ്. കല്യാണത്തിന് കൊടുത്ത പുടവ അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അതിലൊരു പ്രത്യേക സന്തോഷം ഗോപാലന് തോന്നി. 350 രൂപ കൈവശമുണ്ട്. ആകെ സ്വത്ത് അതാണ്. അങ്ങനെ വച്ചിരുന്നാൽ ദിവസം 1 രൂപ വീതമെടുത്ത് 1 കൊല്ലം കഴിയാം. പിന്നെയോ? ഗൗരിക്കുട്ടിക്ക് ഒരു യുക്തി തോന്നി. ഒരു കച്ചവടം തുടങ്ങിയാൽ എന്താ, അത് കൊള്ളാമെന്ന് ഗോപാലന് തോന്നി. ഒരു ദിവസം പാർവതിയമ്മ ഒരു പറമ്പിൽ നിന്ന് പുല്ലു ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിവർന്നു നോക്കുമ്പോൾ ആ പറമ്പിലുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടി ഒരു നല്ല കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞ് ഏതെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി ഗൗരിക്കുട്ടിയുടെ തെക്കേ വീട്ടിലെയാണ്. അവളുടെ എളിയിലിരുന്ന് അവൻ തകർക്കുന്നു. പാർവതിയമ്മ ആ പെൺകൊച്ചിനെ വിളിച്ചു. എടി, ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവന്നേ. അവൾ നടന്നു വന്നു. അവളുടെ അകവും പുറവും ഒരുമിച്ചടിച്ച് തകർക്കുന്ന കുഞ്ഞ് അടുത്തു വന്നപ്പോൾ പാർവതിയമ്മ കൈനീട്ടാതെ തന്നെ അവരുടെ നേർക്ക് ചാടി. പാർവതിയമ്മ പിടിച്ചില്ലെങ്കിൽ കുഞ്ഞ് താഴത്ത് വീഴുമായിരുന്നു. അവൻ കൂവി കുറുക്കു വിളിച്ച് അമ്മൂമ്മയോട് ഒട്ടിച്ചേർന്നു. അവൻ അവരുടെ കവിളിൽ കടിച്ചു, തലമുടി പിടിച്ചു പറിച്ചു. എന്തൊരു ഉത്സാഹമെന്നോ! ആ പെണ്ണ് വിളിച്ചിട്ടും കൊച്ചു പോയില്ല. അവൾ പിടിച്ചെടുത്തപ്പോൾ അവൻ കരഞ്ഞു. അന്ന് വൈകിട്ട് ശങ്കരൻ നായർ ഊണും കഴിഞ്ഞിരിക്കുമ്പോൾ അതൊരു നല്ല സമയമാണെന്നറിയാമെങ്കിലും സ്വൽപ്പം സങ്കോചത്തോടെ പാർവതിയമ്മ പറഞ്ഞു, ഇന്നൊരു വിശേഷം ഉണ്ടായി. ശങ്കരൻ നായർ ചോദിച്ചു, എന്നതാ? പാർവതിയമ്മ പറഞ്ഞു, രക്തബന്ധമെന്ന് പറയുന്നത് വലുതാ. എന്തുപറ്റി? ആ കൊച്ച് ഞാൻ പുല്ലു ചെത്തിക്കൊണ്ടിരുന്നപ്പം എന്നെ കണ്ടു, മൂമേ എന്നു പറഞ്ഞ് ചാടി വീണു. ഞാൻ കൈനീട്ടിയില്ലെങ്കിൽ കൊച്ചു താഴത്ത്. ഒരു കൊച്ചല്ലയോ എന്ന് വിചാരിച്ചു. ശങ്കരൻ നായർ പറഞ്ഞു, ഞാൻ ഇന്നാള് ആ കൊച്ചിനെ കണ്ടു, അതെന്റെ നേരെ ചാടി വീണു. ആ കൊച്ച് നിന്നെ പോലെയായിരിക്കുന്നേ. പാർവതിയമ്മ എതിർത്തു, ആരു പറഞ്ഞു? അപ്പൂപ്പനെ പോലെയാ. ഗോപാലന്റെ കച്ചവടം അത്ര അഭിവൃദ്ധിയിലല്ല. ഒന്നാമത് കച്ചവടത്തിൽ അയാൾക്ക് പരിചയമില്ല. പിന്നെ അതിൽ നിന്ന് വേണ്ട ചെലവിനെടുക്കാനും കടയിൽ സാമാനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പറമ്പിൽ ചേമ്പ് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരൻ നായരും പാർവതിയമ്മയും. അന്നും ആ പെൺകൊച്ച് കുഞ്ഞിനെയും കൊണ്ടുവന്നു. അന്നവൻ അപ്പൂപ്പന്റെ കയ്യിലേക്കാണ് ചാടി വീണത്. അമ്മൂമ്മ വിളിച്ചിട്ട് പോയില്ല. ശങ്കരൻ നായർ അവന്റെ മുഖം പാർവതിയമ്മയുടെ മുഖത്തോട് ചേർത്ത് വച്ചിട്ട് പറഞ്ഞു, ദേ, ഒരു വ്യത്യാസവും ഇല്ല. പാർവതിയമ്മ എതിർത്തു. എന്നാലും അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. കൊച്ചിനെയും കൊണ്ടു പോകാൻ നേരത്ത് ഒരു ഉപദേശം ഗൗരിക്കുട്ടിയെ അറിയിക്കാൻ പാർവതിയമ്മ പറഞ്ഞയച്ചു. കൊച്ചു നല്ല കൊച്ചാ, അവന് കണ്ണ് കിട്ടാതെ നോക്കണം. ഒരു തകിട എഴുതി കെട്ടാൻ പറയണം. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഗൗരിക്കുട്ടിയുടെ വീട്ടിൽ ആ കുഞ്ഞ് വാ കൂട്ടാതെ നിലവിളിക്കുന്നത് കേട്ടു. ശങ്കരൻ നായരും പാർവതിയമ്മയും അവരുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നു. കുഞ്ഞു കരയുന്നത് എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. പാർവതിയമ്മ സ്വല്പം ഉത്കണ്ഠയോടെ പറഞ്ഞു, കൊച്ചു കരഞ്ഞു ചാകുന്നു. ആ പെണ്ണാ കുഞ്ഞിനെ എടുത്തിരിക്കുന്നേ. തള്ള ഇല്ലയോ അവിടെ? ഇല്ലെന്നാ തോന്നുന്നേ. എന്ത് കരച്ചില ഇത്? വല്ല ദണ്ണവുമാണോ? പാർവതിയമ്മ ഒരനുവാദത്തിന് അപേക്ഷിച്ചു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ കൊച്ചിന്റെ കരച്ചില്! അതിനുള്ള ഉത്തരം പെട്ടെന്നായിരുന്നു, വേണ്ട, അവനില്ലയോ? അവൻ ചന്തയ്ക്ക് പോയിരിക്കുമായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവിടെ വിളക്ക് കണ്ടു, കൊച്ചിന്റെ കരച്ചിലും കേട്ടു. ഗൗരിക്കുട്ടിക്ക് ബോധമില്ലാതെ കിടക്കുന്നെന്ന് പിറ്റേന്നറിഞ്ഞു. ഉഗ്രമായ പനി. ഡോക്ടറെ മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ടുവന്നു. ഒരു ഭേദവുമില്ല. രണ്ടാം ദിവസം ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി കുഞ്ഞിനെ വരുത്തി. അവർ പോയില്ല. ആ പെണ്ണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. അഞ്ചാം ദിവസം രാത്രിയിൽ ഗൗരിക്കുട്ടി കണ്ണു തുറന്നു. ഗോപാലന് നെഞ്ചിലൊരു തണുപ്പായി. അവൾ ചോദിച്ചു, എന്റെ കുഞ്ഞെന്തിയേ? അവൻ വീട്ടിലാ, അച്ഛന്റെയും അമ്മയുടെയും കൂടെ. ഗൗരിക്കുട്ടിയുടെ മുഖമൊന്ന് തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. പിന്നെ ആ കണ്ണുകൾ തുറന്നില്ല. ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി മുറ്റത്തിരിക്കുകയാണ്. ആ കുഞ്ഞ് അപ്പൂപ്പനെ നിർബന്ധിക്കുന്നു. അപ്പൂപ്പൻ നാലുകാലിൽ നിൽക്കണം, എന്നിട്ട് അവന് ആന പുറത്ത് കയറണം. ശങ്കരൻ നായർ അങ്ങനെ നാലുകാലിൽ നിന്നു. അവൻ പുറത്തു കയറി. നടക്കുന്നതിന് വേണ്ടി ആനയുടെ തല പിടിച്ചു കുലുക്കി. അപ്പോൾ ഗോപാലൻ അവിടെ വന്നു. അവൻ കുഞ്ഞിനെ ശാസിച്ചു, എന്തടാ ഈ കാണിക്കുന്നത്? പാർവതിയമ്മ പറഞ്ഞു, 30 കൊല്ലം കൂടിയാ അച്ഛൻ ആന കിടക്കുന്നത്. നിനക്ക് ആന കിടന്നു തന്നിട്ട് പിന്നെ ഇന്നാണ്.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: ആകാശവാണി സമയം 10 മണി.
1: മെഹഫിൽ ഭാവസാന്ദ്രമായ ഗസലുകൾക്ക് ഗിറ്റാറിന്റെ ഈണം പകർന്നു നൽകിയ ഒരു ഗായകനുണ്ട്. ആരാണെന്നല്ലേ?

ആഴമേറിയതും ഘനഗാംഭീര്യമുള്ളതുമായ അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ത്യൻ സംഗീത ലോകത്ത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ നമ്മുടെ മഹഫിൽ ആ അതുല്യ കലാകാരനെ ഓർക്കുകയാണ്.

0: 1940 ഫെബ്രുവരി 6 പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു ഭുപീന്ദർ സോയിൻ എന്ന ഭുപീന്ദർ സിംഗിന്റെ ജനനം. സംഗീതജ്ഞനായ പിതാവ് നാഥാസിംഗ്ജി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു. വളരെ കർക്കശക്കാരനായ ഒരു അധ്യാപകനായിരുന്നു പിതാവ്. അദ്ദേഹത്തിന്റെ ശിക്ഷ ഭയന്ന ഒരു ഘട്ടത്തിൽ സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും ഭുപീന്ദറിന് വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു.
1: कभी पहन लेता हूं, कभी उतार देता हूं, बस यही पेश कर रहा हूं. नाम पता नहीं, रखा भी नहीं. जानता हूं वक्त के गर्द में डूब जाएगा, गुम हो जाएगा.

ഇന്ത്യ റേഡിയോ ഡൽഹിയിൽ ഒരു സാധാരണ ആർട്ടിസ്റ്റായാണ് ഭൂപീന്ദർ തന്റെ കരിയർ ആരംഭിക്കുന്നത്. ഒപ്പം ദൂരദർശനിലും അദ്ദേഹം പ്രവർത്തിച്ചു. ഒരു മികച്ച ഗായകൻ എന്നതിലുപരി അസാമാന്യ ഗിറ്റാറിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം.

1962 ഡൽഹിയിൽ വെച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ മദൻ മോഹൻ ഭുപീന്ദറിനെ യാദൃച്ഛികമായി കേൾക്കാനിടയായി. ഭുപീന്ദറിന്റെ ശബ്ദത്തിലെ സവിശേഷത തിരിച്ചറിഞ്ഞ അദ്ദേഹം മുംബൈയിലേക്ക് ക്ഷണിച്ചു. ഹക്കീഖത്ത് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി, തലത് മെഹമൂദ്, മന്നാഡേ എന്നീ ഇതിഹാസങ്ങൾക്കൊപ്പം ഹോക്കെ മജ്ബൂർ എന്ന ഗാനം പാടിക്കൊണ്ട് ഭുപീന്ദർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. ഗസലുകളെ ഗിറ്റാറുമായി ബന്ധിപ്പിച്ചതായിരുന്നു ഭുപീന്ദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.

2022 ജൂലൈ 18 82 വയസ്സിൽ അനാഥം നിലച്ചു. കോവിഡും മറ്റ് അസുഖങ്ങളും ആ കലാകാരനെ നമ്മിൽ നിന്ന് തട്ടിയെടുത്തെങ്കിലും അദ്ദേഹം ബാക്കി വെച്ച ഗിറ്റാർ തന്ത്രികളിലൂടെയും ആഴമുള്ള ശബ്ദത്തിലൂടെയും ഇന്നും ശ്രോതാക്കൾക്കിടയിൽ ആ പേര് നിലനിൽക്കും.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ട ഗാന പരിപാടിയായ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി സന്ദേശം അയയ്ക്കൂ 8281200715 എന്ന നമ്പറിൽ. ഓരോ ഗാനത്തിനും ഒരു കഥയുണ്ട്, ഓരോ ഈണത്തിനും ഒരു ഓർമ്മയുണ്ട്. ആ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട തത്സമയ ഗാനപരിപാടി ഹൃദയരാഗം ഇതാ ആരംഭിക്കുന്നു. ആദ്യ സന്ദേശം വായിക്കാം. പ്രിയ ഹൃദയരാഗമേ, എല്ലാ ഹൃദയരാഗ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കുമായി നീ ഉറങ്ങിയോ നിലാവേ എന്ന ഗാനം കേൾപ്പിക്കുമോ? കണ്ണൻ കാഞ്ഞിരമറ്റം. കണ്ണൻ്റെ ഇഷ്ടഗാനം ഹിറ്റ്ലർ എന്ന ചിത്രത്തിലേതാണ്. യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ ഈണം.

ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, അവയ്ക്ക് പിന്നിലെ വികാരങ്ങൾ പങ്കിടാം. സംഗീതത്തിൻ്റെ മാധുര്യത്തിൽ ഈ സായാഹ്നത്തെ കൂടുതൽ മനോഹരമാക്കാം. ഹൃദയരാഗത്തിലെ രണ്ടാമത്തെ ഗാനത്തിലേക്ക്. നമസ്കാരം ഹൃദയരാഗങ്ങൾ. എനിക്ക് ഓമന എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ പള്ളിമണികളും പനിനീർക്കിളികളും ഈ ഗാനം കേൾപ്പിക്കുമോ? ഈ ഗാനമില്ലെങ്കിൽ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ മാനത്തേക്കാരിൽ മണപ്പുറത്ത് നിന്നൊരു ഗാനമായാലും സന്തോഷം. ഷാജു മടത്തുംപടിയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഷാജു മടത്തുംപടി ആവശ്യപ്പെട്ട ആദ്യ ഗാനം തന്നെ കേൾപ്പിക്കാം. ഓമന എന്ന ചിത്രത്തിലേത് പി മാധുരി പാടിയിരിക്കുന്നു. ഗാനശില്പികൾ വയലാറും ജി ദേവരാജനും.

ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ സമയം പോലും ഒന്ന് പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. അത്തരമൊരു മനോഹര ഗാനമാണ് ആവശ്യപ്പെട്ടത് സലിത ജയങ്കർ, കൊച്ചി. നമസ്കാരം ഹൃദയരാഗമി. പിൻഗാമി എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഞങ്ങളുടെ പൊന്നുമകളായ ശ്രീനന്ദക്കുട്ടിക്ക് വേണ്ടി ഒന്ന് കേൾപ്പിച്ചു തരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ശ്രീനന്ദക്കുട്ടിക്ക് സ്നേഹാന്വേഷണങ്ങൾ. ഇതാ ശ്രീനന്ദക്കുട്ടിക്കായുള്ള ഇഷ്ടഗാനം. ഈ ഗാനത്തിൻ്റെ ശില്പികൾ ജോൺസൺ കൈതപ്രം, പാടിയത് ചിത്ര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്പൈസ് എഫ് എം. ഈ മനോഹര രാത്രിയിൽ സംഗീതത്തിൻ്റെ മധുരം പകരുകയാണ് ഹൃദയരാഗം. ഇനി കേൾക്കാം മറ്റൊരു ഹൃദയസ്പർശിയായ ചലച്ചിത്രഗാനം. പ്രിയ ഹൃദയരാഗമേ, എൻ്റെ അനിയത്തി അപർണയുടെ പിറന്നാളാണ് June 28. അവൾക്കായി ഒരു പാട്ട് തരാമോ? കയ്യെത്ത ദൂരത്തെ എന്നാരംഭിക്കുന്ന വിനോദയാത്രയിലെ ഗാനം ആതിര പൂഞ്ഞാർ അടിവാരം. അനിയത്തി അപർണക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഇതാ ആ മനോഹര ഗാനം. ഗാനശില്പികൾ ഇളയരാജ, ശരത് വയലാർ. പാടിയത് യേശുദാസ്.

നമുക്ക് ഓരോ ഗാനവും ഓരോ അനുഭവമാണ്. ചിലത് സന്തോഷം പകരും, മറ്റു ചിലത് ഓർമ്മകളെ തഴുകും. ഇതാ മറ്റൊരു മനോഹര ഗാനം. ഹൃദയരാഗത്തിന് നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ലൗലി എന്ന ചിത്രത്തിലെ എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ? രചന ടി വി ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ, പാടി ദേശുദാസ്. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് സബീന മതിലകം.

ഹൃദയരാഗം നിങ്ങളോടൊപ്പം തുടരുകയാണ്. സംഗീതം ആസ്വദിക്കൂ. ഇനി അടുത്ത ഗാനം. പ്രിയ ഹൃദയരാഗമേ, ഇന്ന് കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമാണല്ലോ. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. രതി നിർവേദം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സംഘവും ആലപിച്ച കാലം കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി, പ്രതീക്ഷയോടെ. കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, വറ്റല്ലൂർ PO, മലപ്പുറം.

രാജക്കാട് നിന്നും സുജയും ആരോമയും ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചാർലി എന്ന ചിത്രത്തിൽ രാജലക്ഷ്മി പാടിയത്, ഗോപി സുന്ദറിൻ്റെ ഈണം, റഫീഖ് അഹമ്മദിൻ്റെ വരികൾ.